0: ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യരോട് വിട്ടേക്കടാ, ക്ഷമിക്കടാ, പോകട്ടെ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ വിടാൻ തോന്നില്ല. നിങ്ങൾക്കും എനിക്കും ഒന്നും തോന്നിയെന്ന് വരില്ല. ചില നിമിഷങ്ങളിൽ നാം വല്ലാതെ അങ്ങ് സംസാരിച്ചു പോകും. ഒടുവിൽ കുറച്ച് കഴിയുമ്പോൾ വല്ലാത്ത കുറ്റബോധവും ദുഃഖവും മാപ്പ് പറച്ചിലും അങ്ങനെയൊക്കെ തോന്നിപ്പോകും. സത്യം പറഞ്ഞാൽ ഒരു നിമിഷത്തെ നിശബ്ദത അല്ലെങ്കിൽ ക്ഷമ ഒരു നിമിഷമുണ്ടാകുന്ന ദേഷ്യത്തോട് കാണിച്ചാൽ നൂറുകണക്കിന് മിനിറ്റുകൾ നമ്മുടെ ഹൃദയത്തെ വേട്ടയാടാവുന്ന കുറ്റബോധത്തിൽ നിന്നും നമുക്ക് നമ്മളെ സംരക്ഷിക്കാനാവും. നിസ്സാര കാര്യങ്ങൾക്കല്ലേ നാം കയർക്കുന്നത്, പിണങ്ങുന്നത്, ദേഷ്യപ്പെടുന്നത്? ചിലപ്പോൾ വളരെ കഠിനമായ രീതിയിൽ ബന്ധങ്ങൾ പോലും ആ കാരണത്താൽ നമ്മൾ മുറിച്ചു മാറ്റിക്കളയും. വളരെ കുറഞ്ഞ നാളുകൾക്ക് ശേഷം അങ്ങനെ പിണങ്ങിയിരുന്ന ആൾ മരണപ്പെടുകയും ചെയ്യും. എത്രയോ കുടുംബനാഥന്മാർ ഒരു കാലത്ത് നിസ്സാര കാര്യങ്ങൾക്ക് പിണങ്ങിയിരുന്നു. ഇന്നവരാരെങ്കിലും ആ പിണക്കവുമായി ആ ചാരികസേരയിലുണ്ടോ? ഉണ്ടാവില്ല. അവർ വളരെ സന്തോഷത്തോടെ അടുത്തടുത്ത് പള്ളിക്കാട്ടിലുണ്ട്, നിസ്സഹായതയോടെ. വെറും പേരുകളായി, വെറും മീസാൻ കല്ലുകളിൽ കൊത്തിവെച്ചിരിക്കുന്ന പേരുകളായി അവിടെയുണ്ട്. അല്ലെങ്കിൽ ഒരേ ചാരമായി ഒരേ നദിയിലോ കടലിലോ ഒഴുകി നടക്കുന്നുണ്ടാവും. എന്തിനാണ് ഈ പിണക്കം? ഒരു നിമിഷം ദേഷ്യങ്ങൾ മാറ്റിവെച്ച്, ഒരു കാര്യവുമില്ലാതെ അന്യരെ ദുഷിക്കുന്നത് നിർത്തി, നമുക്കറിയാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് പിന്മാറി സന്തോഷത്തോടെ ഈ ഭൂമിയിൽ ജീവിച്ചാൽ അവസാനം കിടക്കുമ്പോൾ നമുക്ക് കുറ്റബോധമുണ്ടാകില്ല. ഞാൻ പരിമിതമായാണെങ്കിലും ചെയ്യാനാകുന്നതെല്ലാം ചെയ്തു എന്ന ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാകും. നേരുന്നു ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ രാവിലെ ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. അടുത്തമാസം 21 നീറ്റ് യുജി പുനഃപരീക്ഷ സുരക്ഷിതവും വിജയകരവുമാക്കാൻ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കത്തെഴുതി. സംസ്ഥാനത്തെ പ്ലസ് ടു പരീക്ഷാഫലം ഇന്ന്. ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് ഓൺലൈൻ അപേക്ഷാ സമർപ്പണം ആരംഭിച്ചു. ഹജ്ജ് തീർത്ഥാടനത്തിലെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന്. ഐപിഎൽ പ്ലേ ഓഫ് ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ ഒന്നാം ക്വാളിഫയറിൽ വൈകിട്ട് നേരിടും. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. രാവിലെ 11:15 പ്രധാനമന്ത്രിയുടെ ഓഫീസിലാണ് കൂടിക്കാഴ്ച. ഉച്ചകഴിഞ്ഞ് ധനമന്ത്രി നിർമ്മലാ സീതാരാമനെയും മുഖ്യമന്ത്രി കാണും. ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി വി ഡി സതീശൻ നാളെ കൂടിക്കാഴ്ച നടത്തും. സിബിഎസ്ഇ പരീക്ഷാഫലവുമായി ബന്ധപ്പെട്ട പരാതികളിൽ കേന്ദ്ര ഇടപെടൽ ആവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് മുഖ്യമന്ത്രി വി ഡി സതീശൻ കത്തയച്ചു. നിരവധി വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ചതിലും വളരെ കുറഞ്ഞ മാർക്കാണ് ലഭിച്ചതെന്ന പരാതി വ്യാപകമാണ്. തുടർന്ന് പുനർമൂല്യനിർണയ നടപടികളിലും പരാതി ഉയർന്നു. വെബ്സൈറ്റിലും രജിസ്ട്രേഷനിലും ഫീസടയ്ക്കുന്നതിലും ഉണ്ടായ ബുദ്ധിമുട്ടും മുഖ്യമന്ത്രി കത്തിൽ വിശദീകരിച്ചു. സംസ്ഥാനത്തെ ഉന്നത വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന് തിരുവനന്തപുരം പിഎംജിയിലെ വിജിലൻസ് ആസ്ഥാനത്ത് ചേരും. മന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ എസ്പി റാങ്ക് മുതൽ മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ചേരുന്ന ആദ്യ ഉന്നതതല യോഗമാണിത്. ക്വാഡ് വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ യോഗത്തിൽ അധ്യക്ഷനായിരിക്കും. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിത്സു മൊട്ടേഗി, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. അടുത്തമാസം 21 നടത്താനിരിക്കുന്ന നീറ്റ് യുജി പുനഃപരീക്ഷ സുരക്ഷിതവും വിജയകരവുമാക്കാൻ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കത്തെഴുതി. മുഖ്യമന്ത്രിമാർക്കും ലഫ്റ്റനന്റ് ഗവർണർമാർക്കുമാണ് സഹകരണം തേടി പ്രധാൻ കത്ത് നൽകിയത്. വടക്കേ ഇന്ത്യയിലെ ഉഷ്ണതരംഗം പരിഗണിച്ച് പരീക്ഷാ കേന്ദ്രങ്ങളിൽ ആവശ്യത്തിന് ശുദ്ധജലവും ഇരിപ്പിട സൌകര്യങ്ങളും ശൌചാലയങ്ങളും സജ്ജമാക്കണമെന്ന് കത്തിൽ പറയുന്നു. പരീക്ഷാ ദിവസം വേണ്ടത്ര വാഹന സൌകര്യമൊരുക്കണമെന്നും നിർദ്ദേശമുണ്ട്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാവിലെ ബിഎസ്എഫിന്റെ രാജസ്ഥാൻ സാഞ്ചു ബോർഡർ ഔട്ട്പോസ്റ്റ് സന്ദർശിക്കും. സുരക്ഷാ സേനാംഗങ്ങളുമായി സംവദിക്കുന്ന അദ്ദേഹം ഏതാനും ക്ഷേമ പദ്ധതികളും ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് ബിക്കാനീറിലെ അതിർത്തി മേഖലയിലെ സുരക്ഷാസ്ഥിതി അദ്ദേഹം അവലോകനം ചെയ്യും. എബോള സാഹചര്യത്തിൽ രാജ്യത്തെ വിമാന കമ്പനികൾ പാലിക്കേണ്ട പൊതു നടപടികൾ സിവിൽ വ്യോമയാന ഡയറക്ടറേറ്റ് ജനറൽ പുറപ്പെടുവിച്ചു. ഉഗാണ്ട, കോംഗോ മേഖലയിൽ സർവീസ് നടത്തുന്ന കമ്പനികൾ യാത്രക്കാരെ പുറത്തിറക്കും മുൻപ് അവരിൽ നിന്ന് രോഗബാധയില്ലെന്ന സത്യപ്രസ്താവന വാങ്ങേണ്ടതാണ്. പനിയോ പേശിവേദനയോ കടുത്ത ക്ഷീണമോ അടക്കം രോഗലക്ഷണങ്ങൾ പ്രത്യേകം നിരീക്ഷിക്കണം. ഇന്ത്യയിലെത്തി 21 ദിവസത്തിനകം ഇത്തരം ലക്ഷണങ്ങൾ കണ്ടെത്തുന്നവർ വൈദ്യസഹായം തേടുകയും അക്കാര്യം വിമാനത്താവളത്തിലെ ആരോഗ്യ ഓഫീസിൽ അറിയിക്കേണ്ടതുമാണ്. ഗ്രാമ നഗര സഹകരണ ബാങ്കുകളിൽ തുടർച്ചയായി 10 കാലാവധി പൂർത്തിയാക്കിയ ഡയറക്ടർമാർ തുടർന്ന് ഇടവേളയെടുക്കണമെന്ന ഭേദഗതി റിസർവ് ബാങ്ക് നിർദ്ദേശിച്ചു. ബന്ധപ്പെട്ട കക്ഷികളിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണം പരിശോധിച്ച് അടുത്ത ജനുവരിയോടെ കരട് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുമെന്ന് ആർബിഐ അറിയിച്ചു. ജമ്മുകശ്മീരിലെ ഗുൽമാർഗിൽ റോപ്പേയിൽ കുടുങ്ങിയ 300+ വിനോദസഞ്ചാരികളെ 7 മണിക്കൂറോളം നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ താഴെയെത്തിച്ചു. 65 ക്യാബിനുകളിലെ യാത്രക്കാരാണ് സാങ്കേതിക പ്രശ്നത്തെ തുടർന്ന് 500 ഉയരത്തിൽ കുടുങ്ങിപ്പോയത്. സംസ്ഥാനത്തെ പ്ലസ് ടു പരീക്ഷാഫലം ഇന്ന്. വൈകിട്ട് 3 മന്ത്രി എൻ ഷംസുദ്ദീൻ തിരുവനന്തപുരത്ത് ഫലം ഔപചാരികമായി പുറത്തുവിടും. തിരുവനന്തപുരത്ത് നിന്ന് സ്മിതി എം പള്ളുരുത്തി.
1: എച്ച്എസ്ഇ, വിഎച്ച്എസ്ഇ, ടിഎച്ച്എസ്ഇ പരീക്ഷാഫലങ്ങൾ 3 തന്നെ സംസ്ഥാന സർക്കാരിന്റെ നമ്മുടെ കേരള മൊബൈൽ ആപ്പിലൂടെയും ലഭ്യമാകും. വെബ്സൈറ്റിലൂടെ ഒരേ സമയം നിരവധി പേർ ഫലം പരിശോധിക്കുമ്പോൾ ഉണ്ടാകാവുന്ന തടസ്സങ്ങൾ ഒഴിവാക്കാൻ മൊബൈൽ ആപ്പ് സഹായകമാകുമെന്ന് അധികൃതർ അറിയിച്ചു. result.kerala.gov.in അടക്കമുള്ള വെബ്സൈറ്റുകളിലും ഫലം ലഭ്യമാകും. 450,000 വിദ്യാർത്ഥികളാണ് മാർച്ച് മാസത്തിൽ നടത്തിയ പ്ലസ് ടു പരീക്ഷ എഴുതിയത്.
0: ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് ഓൺലൈൻ അപേക്ഷാ സമർപ്പണം ആരംഭിച്ചു. ജൂൺ 3 10 ഏകജാലകം വഴി അപേക്ഷ നൽകാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഹജ്ജ് തീർത്ഥാടനത്തിലെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന്. മക്കയിലെ ജബലു റഹ്മയിൽ പ്രാർത്ഥനകളോടെ 1,800,000+ തീർത്ഥാടകർ അണിനിരക്കും. നമീറപ്പള്ളിയിൽ ഉച്ചയ്ക്ക് പ്രത്യേക പ്രഭാഷണത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷമാണ് തീർത്ഥാടകർ അറഫയിൽ സംഗമിക്കുന്നത്. സന്ധ്യയോടെ അറഫ വിടുന്ന തീർത്ഥാടകർ പ്രാർത്ഥനകളുമായി മുസ്ദലിഫിലേക്ക് നീങ്ങും. തുറന്ന ആകാശത്തിന് താഴെ വിശ്രമിച്ച ശേഷം നാളെ പുലർച്ചെ ജംറയിലെത്തി പിശാചിന്റെ പ്രതീകത്തിന് കല്ലെറിയുകയും മുടി മുറുകുകയും ചെയ്യുന്നതോടെ ഹജ്ജ് കർമ്മങ്ങൾക്ക് അർദ്ധവിരാമമാകും. തുടർന്ന് മിനായിലെ കൂടാരങ്ങളിലേക്ക് മടങ്ങുന്ന തീർത്ഥാടകർ ബാക്കി കർമ്മങ്ങൾ പൂർത്തിയാക്കും. ലഹരിക്കെതിരെ കേരള പോലീസ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ ബ്രാൻഡ് അംബാസഡർമാരാകണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. സ്കൂൾ കോളേജ് ക്യാമ്പസുകളിൽ ലഹരി വിൽക്കുന്ന അധോലോക സംഘങ്ങളെ ഇല്ലാതാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം വെങ്ങാനൂർ BPS ഹയർ സെക്കൻഡറി സ്കൂളിൽ SPC സഹവാസ ക്യാമ്പ് ഐക്യ 2026 സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ചെന്നിത്തല. ക്യാമ്പിൽ 939 കേഡറ്റുകൾ പങ്കെടുത്തു. സെറിമോണിയൽ പരേഡിൽ മന്ത്രി കേഡറ്റുകളുടെ അഭിവാദ്യം സ്വീകരിച്ചു. സംസ്ഥാന പോലീസ് മേധാവിയടക്കം മുതിർന്ന ഉദ്യോഗസ്ഥരും ചടങ്ങിൽ സംബന്ധിച്ചു. ഇന്ധന വിലവർദ്ധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വൈകിട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് KPCC ജനറൽ സെക്രട്ടറി നെയ്യാറ്റിൻകര സനൽ തിരുവനന്തപുരത്ത് അറിയിച്ചു. കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ 4 തവണ ഇന്ധനവില വർദ്ധിപ്പിച്ചതിനെതിരെയാണ് പ്രതിഷേധം. സത്യപ്രതിജ്ഞ ചെയ്ത് 10 ദിവസമായപ്പോഴേക്കും മുഖ്യമന്ത്രി VD സതീശന്റെ മുഖംമൂടി അഴിഞ്ഞുവീണെന്ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. UDF അധികാരത്തിലെത്തിയാൽ 10 മിനിറ്റ് കൊണ്ട് മുനമ്പം പ്രശ്നം പരിഹരിക്കുമെന്ന വാഗ്ദാനം തെരഞ്ഞെടുപ്പ് തന്ത്രമായിരുന്നുവെന്നും സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് ആരോപിച്ചു. യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച കേസിൽ പ്രതികളായ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻ അനിൽകുമാർ, സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപ് എന്നിവർ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും. ആലപ്പുഴ MLA AD തോമസ്, യൂത്ത് കോൺഗ്രസ് നേതാവ് അജയ് ജ്യുവൽ കുര്യാക്കോസ് എന്നിവർക്കാണ് മർദ്ദനത്തിൽ പരിക്കേറ്റത്. ഏഴിമല നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ അഭ്യാസമുറകൾ ഇന്ന് പ്രദർശിപ്പിക്കും. വ്യാഴാഴ്ചത്തെ പാസിംഗ് ഔട്ട് പരേഡിന് മുന്നോടിയായാണ് പ്രദർശന പരിപാടി. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
2: കേഡറ്റുകളുടെ രക്ഷിതാക്കൾക്കും അക്കാദമിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർക്കും മുന്നിലാണ് അഭ്യാസ പ്രകടനങ്ങൾ നടക്കുക. അക്കാദമി മൈതാനിയിൽ 1.5 മണിക്കൂറോളം നീളുന്ന പ്രദർശനം കഠിനമായ പരിശീലന മുറകളുടെ നേർക്കാഴ്ചയായിരിക്കും. നാവിക അക്കാദമി കമാൻഡന്റ് വൈസ് അഡ്മിറൽ മനീഷ് ശ്രദ്ധ മുഖ്യാതിഥിയായി പങ്കെടുക്കും. നാളെ ബിരുദദാന ചടങ്ങുണ്ടാവും. 28 നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ ദക്ഷിണ നാവികസേന കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന മുഖ്യാതിഥിയായി പങ്കെടുക്കും. ആകെ 311 കേഡറ്റുകളാണ് പരിശീലനം പൂർത്തിയാക്കിയത്. ഇതിൽ 66 പേർ വനിതാ കേഡറ്റുകളാണ്. വിയറ്റ്നാം, സീഷെൽസ്, ടാൻസാനിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള 6 പേരും പരിശീലനം പൂർത്തിയാക്കിയവരിൽ ഉൾപ്പെടും.
0: IPL പ്ലേ ഓഫ് ക്രിക്കറ്റിൽ നിലവിൽ ചാമ്പ്യൻമാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ 1-0 ഇന്ന് നേരിടും. വൈകിട്ട് 7:30 ധർമ്മശാലയിലാണ് മത്സരം. ഇതിലെ വിജയി നേരിട്ട് IPL ഫൈനലിലെത്തും. തോൽക്കുന്ന ടീമിന് 2-ആം ക്വാളിഫയറിൽ ഒരവസരം കൂടി ലഭിക്കും. മഡ്ഗാവോയിൽ സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഗ്രൂപ്പ് ബിയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ മാലദ്വീപിനെ മറുപടിയില്ലാത്ത 11 ഗോളിന് തോൽപ്പിച്ചു. ഇന്ത്യ ഞായറാഴ്ച അടുത്ത മത്സരത്തിൽ നിലവിൽ ചാമ്പ്യൻമാരായ ബംഗ്ലാദേശിനെ നേരിടും. പയ്യന്നൂരിൽ 22ാമത് സംസ്ഥാന മിനി ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ മലപ്പുറത്തിന് കിരീടം. കാസർകോടിനെയാണ് മലപ്പുറം തോൽപ്പിച്ചത്. എലൈറ്റ് ഡിവിഷൻ ഫുട്ബോൾ ടൂർണമെന്റ് കിരീടം മലപ്പുറം കൊണ്ടോട്ടി EMEA കോളേജ് കരസ്ഥമാക്കി. ഇന്നലെ കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ സോക്കർ ക്ലബ്ബ് മലപ്പുറത്തെ മറുപടിയില്ലാത്ത 4 ഗോളിനാണ് അവർ തോൽപ്പിച്ചത്. സാറ്റ് തിരൂരാണ് റണ്ണേഴ്സപ്പ്. സംസ്ഥാനത്ത് നാളെ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട്. കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ തിരുവനന്തപുരം പാളയത്ത് രാത്രി SFI KSU സംഘർഷമുണ്ടായി. 3 വട്ടം ജലപീരങ്കി പ്രയോഗിച്ചാണ് പോലീസ് വിദ്യാർത്ഥികളെ പിരിച്ചുവിട്ടത്. സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ 37-ൽ 35 സീറ്റും SFIക്കാണ്. സപ്ലൈകോ വിൽപ്പനശാലകൾ നാളെ തുറന്നു പ്രവർത്തിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. 28ന് വിൽപ്പനശാലകൾക്ക് അവധിയായിരിക്കും. നാളെ സപ്ലൈകോ മെഡിക്കൽ സ്റ്റോറുകൾക്ക് അവധിയാണ്. ബക്രീദ് പ്രത്യേക കിറ്റ് വിൽപ്പന നാളെ വരെ നീട്ടിയിട്ടുണ്ട്. ഭിന്നശേഷി പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തണമെന്ന് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് മുഖ്യമന്ത്രി VD സതീശന് നിവേദനം നൽകി. ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചതായി KFB ഭാരവാഹികൾ തിരുവനന്തപുരത്ത് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുഖ്യമന്ത്രി VD സതീശൻ രാവിലെ ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. അടുത്തമാസം 21ലെ നീറ്റ് UG പുനഃപരീക്ഷ സുരക്ഷിതവും വിജയകരവുമാക്കാൻ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സംസ്ഥാനങ്ങൾക്ക് കത്തെഴുതി. സംസ്ഥാനത്തെ +2 പരീക്ഷാഫലം ഇന്ന്. 1ാം വർഷ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് ഓൺലൈൻ അപേക്ഷാ സമർപ്പണം ആരംഭിച്ചു. ഹജ്ജ് തീർത്ഥാടനത്തിലെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. ഇത് എന്റെ റേഡിയോ 91.2 സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഒണാട്ടേറെ പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയാണ്. അപ്പൊ ഇന്ന് മെയ് 26 ചൊവ്വാഴ്ച, ആഴ്ചയിലെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് നമ്മളിങ്ങനെ എത്തി നിൽക്കുമ്പോൾ നല്ല ചൂടൻ ടോപ്പിക്കുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടുകളും കൊണ്ടതാണ് നമ്മളിങ്ങനെ നമ്മുടെ പാസഞ്ചർ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ കൂടുതൽ കൂടുതൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കാനും ഒക്കെ ഇതാണ്ട് ഈ ഒരു വേദി നിങ്ങൾക്ക് വളരെ അധികം ഉപകാരപ്പെടും എന്നുള്ളൊരു പ്രതീക്ഷയോടെ പുതിയൊരു ടോപ്പിക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വെക്കുകയാണ്. എല്ലാ ദിവസവും നമ്മളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മളിവിടെ സംസാരിക്കുന്നുണ്ട്, നിങ്ങൾ വിളിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് വളരെയധികം വ്യത്യസ്തമായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതെന്ന് പറയുന്നത് നിങ്ങളുടെ അറിയാത്ത ഒരു സൈഡ്. നമ്മളെക്കുറിച്ച് എല്ലാവർക്കും ഒരു സൈഡിലൂടെ ഇങ്ങനെ അറിയാം, എല്ലാ കാര്യങ്ങളും നമ്മുടെ ഒരു രീതിയെ പറ്റിയിട്ടും നമ്മളുടെ ഒരു ക്യാരക്ടറിനെ പറ്റിയിട്ടുമൊക്കെ നമ്മുടെ കൂടെ നിൽക്കുന്നവർക്കായിക്കോട്ടെ കൂട്ടുകാർക്കായിക്കോട്ടെ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷേ ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയാത്ത, അതായത് നിങ്ങൾ പോലും അറിയാത്ത നിങ്ങളുടെ ഒരു വശമുണ്ടല്ലോ. അതായത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങളുടെ വീട്ടുകാർക്ക് ആർക്കും അറിയാത്ത നിങ്ങളുടെ ഒരു സൈഡുണ്ടല്ലോ. അത്

ചിലപ്പോൾ ഒരു കഴിവാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ്സ് ആകാം, അല്ലെങ്കിൽ പോസിറ്റീവ് ആയിക്കോട്ടെ അത് തന്നെ ആകാം, അല്ലെങ്കിൽ നിങ്ങൾ ആരും അറിയാതെ ഒരാളെ സഹായിച്ചതാവാം. അങ്ങനെയൊക്കെ ഒരുപാട് വശങ്ങളുണ്ട്. ഇന്ന് അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അഭിപ്രായങ്ങൾ പറയാൻ വിളിക്കേണ്ട നമ്പർ മറക്കണ്ട, 9444700012. ഇത് എൻ്റെ റേഡിയോ 91.2 സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഓണാട്ടുകാര പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ്യ.

0: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
1: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങൾ എല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
0: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
2: പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപ്പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
3: ചേട്ടാ, നമുക്ക് വാട്ടർ ഫിൽട്ടർ വാങ്ങട്ടെ?
4: പിന്നെ തീർച്ചയായും വാങ്ങണം.
3: എവിടെ നിന്ന് വാങ്ങാനാ?
4: എന്താ സംശയം? 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ജീവന അക്വ എഞ്ചിനീയർസ് ഉണ്ടല്ലോ. അവിടെ ആകുമ്പോ നമ്മുടെ വെള്ളവും ടെസ്റ്റ് ചെയ്ത് ഫിൽട്ടർ വെക്കാം.
3: അത് ശരിയാ. വെള്ളത്തിലടങ്ങിയിരിക്കുന്ന രാസജൈവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അവിടെ അത്യാധുനിക വാട്ടർ ടെസ്റ്റിംഗ് ലബോറട്ടറിയും ഉണ്ട്.
4: മാത്രമല്ല, നല്ല പ്രാഗൽഭ്യമുള്ള ടെക്നീഷ്യന്മാരും ഉണ്ട്. ജീവന വാട്ടർ ടെസ്റ്റിംഗ് ലാബ് ആൻഡ് ജീവന അക്വ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽട്ടറുകൾ, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.
5: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷനാകും. എൽപിജി സിലിണ്ടറുകളിൽ നിന്ന് PNG കണക്ഷനുകളിലേക്ക് മാറുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ജമ്മുകശ്മീരിലെ ഗുൽമാർഗിൽ റോപ്പ് വേയിൽ കുടുങ്ങിയ 300-ലേറെ വിനോദസഞ്ചാരികളെ സുരക്ഷിതമായി തിരികെയെത്തിച്ചു. കോംഗോയിലെയും യുഗാണ്ടയിലെയും എബോള വൈറസ് വ്യാപനത്തെ തുടർന്ന് വിമാന കമ്പനികൾക്ക് മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ച് DGCA. കേരളത്തിൽ 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. മറ്റ് ജില്ലകളിൽ മഴയുടെ ശക്തി കുറയും. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL 1st ക്വാളിഫയറിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ സിക്കിം സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഗാംഗ്ടോക്കിലെ നംഗ്യാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടിബറ്റോളജി ഇന്ന് സന്ദർശിക്കുന്ന രാഷ്ട്രപതി നാളെ നാഥുല ചുരത്തിൽ എത്തും. ഗാംഗ്ടോക്കിലെ സിക്കിം സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിലും സംബന്ധിക്കും. വ്യാഴാഴ്ച സിക്കിം പോലീസിന് പ്രസിഡന്റ്സ് പോലീസ് കളർ പുരസ്കാരം സമ്മാനിക്കും. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷത വഹിക്കും. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിറ്റ്സു മൊട്ടേഗി, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. മുൻഗണനാ മേഖലകളിലെ സഹകരണം, നിലവിലുള്ള പദ്ധതികളുടെ പുരോഗതി എന്നിവ യോഗം ചർച്ച ചെയ്യും. ഇന്തോ പസഫിക് മേഖലയിലെ സമീപകാല സംഭവ വികാസങ്ങളും മറ്റ് അന്താരാഷ്ട്ര വിഷയങ്ങളും യോഗം വിലയിരുത്തും. ആഗോള അനിശ്ചിതാവസ്ഥയുടെയും പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെയും പശ്ചാത്തലത്തിലാണ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നടക്കുന്നത്. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി ഇന്ത്യയിലെത്തിയ ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിത്സു മൊട്ടേഗിയുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും ജപ്പാനും തമ്മിൽ സവിശേഷ തന്ത്രപ്രധാന ആഗോള പങ്കാളിത്തമാണുള്ളതെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിന് ഏറെ പ്രാധാന്യവും സ്വാധീനവുമുണ്ടെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു.
6: In India and Japan, of course, we have a special strategic and global partnership, and that signals that our ties have a larger implication, importance, impact. Today, I look forward to discussing our bilateral cooperation, to discussing global and regional issues, particularly in this current situation, and West Asia is important.
5: LPG സിലിണ്ടറുകളിൽ നിന്ന് PNG കണക്ഷനുകളിലേക്ക് മാറുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. പുതുക്കിയ ഭേദഗതി പ്രകാരം LPG സിലിണ്ടറിനൊപ്പം PNG കണക്ഷനും സ്വന്തമാക്കുന്ന ഉപഭോക്താക്കൾക്ക് ഇനി പറയുന്ന 2 ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കാൻ അവസരമുണ്ടാകും. PNG കണക്ഷൻ ലഭിച്ച് 30 ദിവസത്തിനുള്ളിൽ LPG കണക്ഷൻ റദ്ദാക്കുന്നതിനായി ഉപഭോക്താക്കൾക്ക് അപേക്ഷിക്കാം. ഭാവിയിൽ പി എൻ ജി സൌകര്യമില്ലാത്ത മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറേണ്ടി വരികയാണെങ്കിൽ എൽ പി ജി കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ സഹായിക്കുന്ന ട്രാൻസ്ഫർ വൌച്ചർ വാങ്ങി സൂക്ഷിക്കാനും സാധിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വരും ദിവസങ്ങളിൽ രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങൾ സന്ദർശിക്കും. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട യോഗങ്ങളിൽ അദ്ദേഹം സംബന്ധിക്കും. ഇന്നലെ രാത്രി രാജസ്ഥാനിലെ ബിക്കാനീറിലെത്തിയ ആഭ്യന്തരമന്ത്രി ഇന്ന് രാവിലെ ബി എസ് എഫിന്റെ സാഞ്ചു ബോർഡർ ഔട്ട്പോസ്റ്റ് സന്ദർശിക്കും. ഉച്ചകഴിഞ്ഞ് ബിക്കാനീറിലെ അതിർത്തി പ്രദേശങ്ങളിലെ സുരക്ഷാസ്ഥിതി ശ്രീ അമിത്ഷാ അവലോകനം ചെയ്യും. വെള്ളിയാഴ്ച ഗുജറാത്തിലെ ഭുജിലെത്തുന്ന അദ്ദേഹം അടുത്ത മാസം 5 ത്രിപുരയുടെ അതിർത്തി പ്രദേശങ്ങളും സന്ദർശിക്കും. ജമ്മുകശ്മീരിലെ ഗുൽമാർഗിൽ റോപ്പ് വേയിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ സുരക്ഷിതമായി തിരികെ എത്തിച്ചു. സാങ്കേതിക തകരാറിനെ തുടർന്ന് ഇന്നലെയാണ് 300-ൽ സഞ്ചാരികൾ റോപ്പ് വേയുടെ ക്യാബിനുള്ളിൽ കുടുങ്ങിയത്. 500 മുകളിൽ 65 ക്യാബിനുകളിലാണ് ഇവർ യാത്ര ചെയ്തിരുന്നത്. എൻഡിആർഎഫ്, എസ്ഡിആർഎഫ്, ജമ്മുകശ്മീർ പോലീസ്, കരസേനയുടെ ചിനാർ കോർപ്സ് തുടങ്ങിയവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ 7 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തെ തുടർന്നാണ് എല്ലാവരെയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ സാധിച്ചത്. മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിലും യുഗാണ്ടയിലും എബോള വൈറസ് പടർന്നതോടെ വിമാനക്കമ്പനികൾക്ക് മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ച് ഡിജിസിഎ. വിശദാംശങ്ങളിലേക്ക്.
7: യുഗാണ്ട, കോംഗോ എന്നിവിടങ്ങളിൽ സർവീസ് നടത്തുന്ന വിമാനക്കമ്പനികൾ യാത്രക്കാരിൽ നിന്ന് സെൽഫ് ഡിക്ലറേഷൻ ഫോമുകൾ ഫയൽ ചെയ്ത് ശേഖരിക്കുന്നത് ഉറപ്പാക്കണമെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചു. നിലവിലെ എബോള ഭീഷണി കണക്കിലെടുത്ത് പനി, ക്ഷീണം, പേശിവേദന, തലവേദന, തൊണ്ടവേദന, ഛർദി, വയറിളക്കം തുടങ്ങിയ ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ ചികിത്സ തേടണം. ഇന്ത്യയിലെത്തി 21 ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടായാലും യാത്രക്കാർ ആശുപത്രികളിൽ നിന്ന് വൈദ്യസഹായം തേടുകയും വിമാനത്താവളത്തിലെ മെഡിക്കൽ ഓഫീസിനെ അറിയിക്കുകയും ചെയ്യണമെന്ന് ഡിജിസിഎ അറിയിച്ചു. ട്രിപ്പിൾ ലെയർ മാസ്കുകൾ, ഡിസ്പോസിബിൾ ഗ്ലൌസുകൾ, പിപിഇ കിറ്റുകൾ, ഹാൻഡ് സാനിറ്റൈസറുകൾ, ബയോഹസാർഡ് ഡിസ്പോസൽ ബാഗുകൾ എന്നിവയുടെ മതിയായ സ്റ്റോക്ക് സൂക്ഷിക്കാനും വിമാനക്കമ്പനികൾക്ക് ഡിജിസിഎ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
5: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻഡിഎ സർക്കാർ കേന്ദ്രത്തിൽ ഇന്ന് 12 പൂർത്തിയാക്കുന്നു. 2014 മെയ് 26 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
8: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
5: മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. രാവിലെ സേവാതീർത്ഥിലാണ് കൂടിക്കാഴ്ച. ഉച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെയും സന്ദർശിക്കും. സംസ്ഥാനത്തെ ഉന്നത വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന് തിരുവനന്തപുരം PMG വിജിലൻസ് ആസ്ഥാനത്ത് ചേരും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിലാണ് യോഗം. SP റാങ്ക് മുതൽ മുകളിലോട്ടുള്ള മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റ ശേഷമുള്ള ആദ്യത്തെ ഉന്നതതല യോഗമാണിത്. കേരളത്തിൽ 4 ഇന്ന് മഞ്ഞ ജാഗ്രത. 10 ഇന്ന് മഴയുടെ ശക്തി കുറയും. ശക്തമായ തിരമാലയെ തുടർന്ന് നാളെ കടലാക്രമണം ഉണ്ടാകാനും സാധ്യത. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
9: ഇന്നലെ മഞ്ഞ ജാഗ്രതയുണ്ടായിരുന്ന 9 എറണാകുളം, ആലപ്പുഴ ജില്ലകളിൽ ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴ പ്രവചിക്കുന്ന മഞ്ഞ ജാഗ്രത തുടരും. അതിനു പുറമെ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലും ഇന്നും മഞ്ഞ ജാഗ്രതയായിരുന്നു. ചാലക്കുടി, അന്തിക്കാട് എന്നിവിടങ്ങളിൽ ഇന്ന് 10 mm, വർക്കലയിൽ 7 mm മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. കേരള ലക്ഷദ്വീപ് തീരത്ത് കനത്ത കാറ്റിനുള്ള സാധ്യത കണക്കിലെടുത്ത് നാളെ വരെ മത്സ്യബന്ധനത്തിനും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്.
5: IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് ധർമ്മശാലയിൽ തുടക്കമാകും. 1 ക്വാളിഫയറിൽ നിലവിലെ ചാമ്പ്യൻമാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. രാത്രി 7:30 മത്സരം. ഇതിൽ വിജയിക്കുന്നവർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടും. നാളെ എലിമിനേറ്റർ മത്സരവും 29 രണ്ടാം ക്വാളിഫയറും നടക്കും. മെയ് 31 അഹമ്മദാബാദിലാണ് ഫൈനൽ പോരാട്ടം. കൊച്ചി തുറമുഖത്തിന്റെ 98 ദിനാഘോഷം ഇന്ന്. വില്ലിംഗ്ടൺ ഐലൻഡ് സാമുദ്രിക ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മുൻ ചീഫ് സെക്രട്ടറിയും കൊച്ചിൻ പോർട്ട് അതോറിറ്റി മുൻ ചെയർപേഴ്സണുമായ പോൾ ആന്റണി മുഖ്യാതിഥിയാകും. തുറമുഖ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഇന്ന് രാവിലെ 9 ഉച്ചയ്ക്ക് 2:30 പൊതുജനങ്ങൾക്ക് സൌജന്യമായി കപ്പൽ സന്ദർശിക്കാം. 1928 മെയ് 26 കൊച്ചി തുറമുഖത്ത് ആദ്യ കപ്പലായ SS പത്മ എത്തിയ ചരിത്ര ദിവസത്തിന്റെ ഓർമ്മ പുതുക്കലാണ് തുറമുഖ ദിനം. ശബരിമലയിൽ ഇന്ന് പ്രതിഷ്ഠാ ദിനം. ഇടവമാസത്തിലെ അത്തം നാളായ ഇന്ന് രാവിലെ അഞ്ചു മുതൽ സന്നിധാനത്ത് നട തുറന്ന് പൂജകൾ ആരംഭിച്ചു. പതിവ് പൂജകൾക്കൊപ്പം വിശേഷാൽ പൂജകളും നടക്കും. പൂജകൾ പൂർത്തിയാക്കി ഇന്ന് രാത്രി 10 നടയടയ്ക്കും. ഹജ്ജ് കർമ്മങ്ങളിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിന് ഇന്ന് തുടക്കം. 20 ലക്ഷത്തോളം തീർത്ഥാടകർ ചടങ്ങിൽ പങ്കെടുക്കും. 1.25 ലക്ഷം ഇന്ത്യക്കാരടക്കം 20 ലക്ഷത്തിനടുത്ത് ഹാജിമാർ മിനായിലെത്തിയിട്ടുണ്ട്. ഇന്നുച്ചയ്ക്ക് മുൻപ് മുഴുവൻ ഹാജിമാരും അറഫയിലെത്തും. ശനിയാഴ്ച വരെ ഹജ്ജിന്റെ കർമ്മങ്ങൾ നീളും. കേരളത്തിൽ 2-ാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം ഇന്ന് പ്രസിദ്ധീകരിക്കും. ഉച്ചകഴിഞ്ഞ് 3 വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീനാണ് ഫലപ്രഖ്യാപനം നടത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-111-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഏതൊരു കരാറിലും സൌദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അബ്രഹാം ഉടമ്പടിയിൽ പങ്കാളികളാകണമെന്ന നിബന്ധന കൂടി ഉൾപ്പെടുത്തണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായുള്ള ചർച്ചകൾ നല്ല രീതിയിലാണ് പുരോഗമിക്കുന്നതെന്ന് അദ്ദേഹം അറിയിച്ചു. സൌദി അറേബ്യ, ഖത്തർ, പാകിസ്ഥാൻ, തുർക്കി, ഈജിപ്ത്, ജോർദാൻ, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങൾ അബ്രഹാം ഉടമ്പടിയുടെ ഭാഗമാകണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷനാകും. LPG സിലിണ്ടറുകളിൽ നിന്ന് PNG കണക്ഷനുകളിലേക്ക് മാറുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ജമ്മുകശ്മീരിലെ ഗുൽമാർഗിൽ റോപ്പ് വേയിൽ കുടുങ്ങിയ 300-ലേറെ വിനോദസഞ്ചാരികളെ സുരക്ഷിതമായി തിരികെയെത്തിച്ചു. കോംഗോയിലെയും യുഗാണ്ടയിലെയും എബോള വൈറസ് വ്യാപനത്തെ തുടർന്ന് വിമാനക്കമ്പനികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് DGCA. കേരളത്തിൽ 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. മറ്റ് ജില്ലകളിൽ മഴയുടെ ശക്തി കുറയും. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL 1-ാം ക്വാളിഫയറിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു.
10: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കേണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
1: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
3: എയർ കണ്ടീഷൻ KG wing 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
2: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
4: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111-82-8081.
5: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
6: എന്താ ചൂട്, ഒരു AC വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
7: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ AC ₹90,000 മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ AC വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ ₹5,000 വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറന്റിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
6: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
8: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
9: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
10: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി, ആക്സസറീസ്, അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി ഡ്രീംസ് മാൾ കുട്ടിയത്തിൽ. ലുലു ബാക്ക് ടു സ്കൂൾ, അപ്പോ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
11: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ്, ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ലോണാട്ടേറ പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയാണ്. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ടോപ്പിക്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് വെച്ചിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, നിങ്ങളുടെ കൂടെയുള്ളവർക്ക് പോലും അറിയാത്ത നിങ്ങളുടെ ഒരു വശം എന്ന് പറയുമ്പം, നമുക്ക് കഴിവുകളാകാം, പാട്ടാകാം, ചിലർ ഡാൻസൊക്കെ കളിക്കുന്നവരുണ്ടാകും, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാകും. ചിലർക്ക് നല്ല നല്ല കഴിവുകൾ ഉണ്ടായിട്ട് പോലും പുറത്തേക്ക് വരാത്ത ഒരു രീതിയിലേക്ക് ഒതുങ്ങിക്കൂടിയ ആൾക്കാരുണ്ടാകും. പക്ഷേ എൻ്റെ കഴിവുകൾ നാല് ആൾക്കാർ അറിഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിൽ ഞാനിന്ന് കുറച്ചും കൂടി നല്ല ഒരു രീതിയിൽ എത്തിയേനെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവും അല്ലേ. അങ്ങനെ നിങ്ങൾക്ക് അറിയാത്ത നിങ്ങളുടെ കഴിവുകൾ ഒരു പുറം ലോകത്ത് കാണിക്കാൻ മടിയുണ്ടായിരുന്നവരായിരുന്നോ നിങ്ങൾ? അങ്ങനെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 9444700912 എന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് പെട്ടെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. അപ്പോൾ നമുക്ക് വളരെ ഡീപ്പായിട്ടുള്ള, വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരാളുടെ സൈഡ് എന്താണെന്ന് നോക്കാം. ചിലവർക്കെന്ന് പറയുന്നത്, ഓരോരുത്തർക്ക് ചിലർക്ക് രണ്ട് സൈഡാണുള്ളത്. ഒന്ന് ലോകം അറിയാവുന്ന നമ്മളും ഒന്ന് ആർക്കും അറിയാത്ത നമ്മളും അല്ലേ. ചിലപ്പോൾ നമ്മൾ ചിരിക്കും, ചിലപ്പോൾ നമ്മൾ സംസാരിക്കും, ചിലപ്പോൾ നമ്മൾ ഭയങ്കര സ്ട്രോങ് ആയി എന്ന് തോന്നും. പക്ഷെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ മറച്ചു വെക്കാറുണ്ട്. അതെന്ന് പറയുന്നത് ഒരു നമ്മുടെ നമ്മളൊക്കെ ഓരോ സിറ്റുവേഷനിലും വളരെയധികം പല തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവങ്ങൾ കാണിക്കുന്നവരായിരിക്കും. ചിലപ്പം വീട്ടിലൊരാളായിരിക്കും, ഫ്രണ്ട്സിൻ്റെ ഇടയിൽ മറ്റൊരാളായിരിക്കും. വീട്ടിലൊക്കെ ഇങ്ങനെ പതുക്കെ ആരോടും മിണ്ടാതൊക്കെ ഇങ്ങനെ ഒതുങ്ങിക്കൂടുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ, പക്ഷെ പുറത്തൊക്കെ ഇട്ട് ചെല്ലുമ്പം ഭയങ്കര വളരെയേറെ സോഷ്യലായിട്ട് എല്ലാവരോടും ഇടപഴകുകയും വളരെ സോഷ്യലായിട്ട് എല്ലാവരോടും പെരുമാറുകയും ചെയ്യുന്ന ഒരു സ്വഭാവമായിരിക്കും നമ്മൾക്കുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ ചിലർ ഉണ്ട്, നമ്മളുടെ ഇമോഷൻസൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒതുക്കി വെക്കുന്ന ആൾക്കാരായിരിക്കും. അതായത് ആരോടും പറയാൻ കഴിയാത്ത അവരവരുടെ ഒരു ഇമോഷണൽ ഫീലിങ്സ് ഉണ്ടല്ലോ. ചിലർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നൊരു ക്യാരക്ടറാണ്, പക്ഷെ ആ ദേഷ്യം ഒരിക്കലും അവർ ഇങ്ങനെ പുറത്തേക്ക് കാണിക്കത്തില്ല. ചിലർ ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിക്കാനും സന്തോഷിക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും, അതവർ പുറത്ത് കാണിക്കാത്ത ആൾക്കാരായിരിക്കും. അതേപോലെ ചിലർ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓടിച്ചാടി നടക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും, പക്ഷെ ചില സാഹചര്യങ്ങളുമുണ്ട് അങ്ങനെ ഒതുങ്ങിക്കൂടുന്ന ആൾക്കാരായിരിക്കും. അപ്പം ഇതെല്ലാം ഒരേ സൈഡിൽ ഇങ്ങ് പോയിക്കൊണ്ടിരിക്കുമ്പോഴും എല്ലാം കഴിയുമ്പോൾ അവർ പറയും, ഞാൻ ഓക്കെ ആണ്, എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെ ആണ് എന്ന് ഉള്ളിൽ സ്വയം പറഞ്ഞ് ആരോടും തൻ്റെ മറ്റു പേഴ്സണൽ സൈഡുകളൊന്നും കാണിക്കാതെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരെക്കുറിച്ചാണ് നമ്മളിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ആരെങ്കിലും നമ്മുടെ പാസഞ്ചേഴ്സിലുണ്ടെങ്കിൽ പെട്ടെന്ന് അഭിപ്രായങ്ങൾ പറയാൻ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 9444700912. ഇത് എൻ്റെ റേഡിയോ 91.2 സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഓണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ്യ.

കേത്താം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചർ ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ആർക്കും അറിയാത്ത എന്റെ സൈഡ്, ഒരു ഭയങ്കര ഒരു ഡീപ്പായിട്ടുള്ളൊരു എക്സ്പ്ലറേഷനാണ്. അതായത് ഭയങ്കര ഡീപ്പായിട്ടുള്ളൊരു വിശദീകരണമാണത്, ആഴത്തിലുള്ള വിശദീകരണമാണത്. അപ്പം നമുക്ക് അത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാലോ. അതായത് ഒരു മനുഷ്യൻ്റെ ഉള്ളിലെ ഒരുപാട് അറകളുണ്ടല്ലേ, നമ്മുടെ മനസ്സിന് ഒരുപാട് അറകളുണ്ട്. ആ അറകളെന്ന് പറയുന്നത് ഒരു സിംഗിൾ വെർഷനൊന്നുമല്ല. അതായത് ഒരൊറ്റ കാര്യങ്ങൾ മാത്രം അങ്ങനെ ഒതുങ്ങിക്കൂടുന്ന അറകളൊന്നുമല്ല, അതിൽ പല കാര്യങ്ങളും ഉണ്ട്. അതായത് ലോകം, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ലോകം കാണുന്ന നമ്മൾ, അല്ലെങ്കിൽ അടുത്ത ആൾക്കാർക്ക് മാത്രം അറിയാവുന്നൊരു നമ്മൾ, അതുപോലെ തന്നെ ആരും അറിയാത്ത നമ്മൾ പോലും പലപ്പോഴും അവോയ്ഡ് ചെയ്യുന്ന നമ്മൾ. അതെന്ന് പറയുമ്പോൾ നമുക്കിഷ്ടമല്ലാത്ത നമ്മളുടെ ഒരു സൈഡായിരിക്കും നമ്മളിങ്ങനെ അവോയ്ഡ് ചെയ്ത് വിടുന്ന സൈഡ് എന്ന് പറയുന്നത്. ചിലപ്പോൾ നമുക്ക് നല്ല ദേഷ്യം വരുന്ന ആൾക്കാരായിരിക്കും, ചിലപ്പോൾ നമുക്ക് കുറച്ച് മോശം സ്വഭാവങ്ങൾ ഉണ്ടായിരിക്കാം, അതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്ത് വിടുന്ന നമ്മളാണ്. അതായത് നമുക്ക് ആ ഒരു സൈഡ് വേണ്ട, നമ്മളിൽ ആ ഒരു സൈഡ് നിൽക്കുന്നത് അത്ര ശരിയല്ലെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു സൈഡിനെ നമ്മൾ മാറ്റി നിർത്താറുണ്ട്. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്നത് നമ്മളാണോ, അല്ലെങ്കിൽ നമ്മൾ കാണിക്കാൻ തീരുമാനിച്ച നമ്മളുടെ ഒരു പ്രതിരൂപമാണോ എന്നൊന്ന് ചോദിച്ചു നോക്കിയും. അതായത് നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ, അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ വേണ്ട, അത് ചുമ്മാ പറഞ്ഞതാണ്. അപ്പം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഒരു പ്രാവശ്യം ഒന്ന് കണ്ണാടിയിൽ ഇങ്ങനെ നോക്കിയിട്ട് നിങ്ങളുടെ കാര്യങ്ങളെയൊക്കെ പറ്റിയിട്ടൊന്ന് ചിന്തിക്കുക, ഞാൻ ഇങ്ങനെ തന്നെയായിരുന്നു ആവേണ്ടിയിരുന്നത്, അതോ എനിക്ക് എന്തെങ്കിലും പല ലക്ഷ്യങ്ങളുണ്ടായിരുന്നോ, അല്ലെങ്കിൽ എനിക്ക് എൻ്റേതായിട്ടുള്ള മറ്റെന്തെങ്കിലും കഴിവോ. നേരത്തെ പറഞ്ഞതുകൊണ്ട് എനിക്ക് പാട്ടുപാടാനറിയാം, പക്ഷേ ഞാൻ ആ ഒരു സൈഡ് ഞാൻ കാണിച്ചിട്ടില്ല. എനിക്ക് ഡാൻസ് കളിക്കാനറിയാം, പക്ഷേ ഞാൻ ആ ഒരു സൈഡ് ഞാൻ കാണിച്ചിട്ടില്ല. എനിക്ക് വളരെ നന്നായിട്ട് പ്രസംഗിക്കാനറിയാം, പക്ഷേ ഞാൻ അതൊന്നും ഞാൻ ആരെയും കാണിച്ചിട്ടില്ല. അങ്ങനെ ഉള്ളിൽ നമ്മളുടെ കഴിവുകളും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ ഒതുക്കി വെച്ചിട്ട് അത് നമ്മൾ അത് പുറത്തേക്ക് എടുക്കാതിരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നൊരു വീർപ്പ് മുട്ടലുണ്ടാകും. അല്ലെങ്കിൽ ഇതെല്ലാം മാറ്റി ഞാൻ എൻ്റെ എല്ലാ കഴിവുകളും, ഞാൻ എൻ്റെ എല്ലാ എനിക്ക് ഉള്ള എൻ്റെ എല്ലാ സൈഡുകളും എല്ലാം ഞാൻ ഒപ്പണാക്കി തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്, ഞാനങ്ങനെ സപ്രസ് ചെയ്ത് ജീവിക്കുന്ന ഒരാളല്ല എന്ന് പറയുന്ന നിങ്ങളെയാണോ അതെല്ലാം, അതുമല്ല ഇതെല്ലാം ഒതുക്കിക്കൂട്ടി ഇതെല്ലാം ഒരു മൂലയ്ക്ക് മാത്രം വെച്ചുകൊണ്ട് ജീവിക്കുന്ന നിങ്ങളെയാണോ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്?

ുന്നത് അപ്പം അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ ഏത് സൈഡാണ് നിങ്ങൾക്കിപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിപ്രായങ്ങൾ പറയാം. വിളിക്കേണ്ട നമ്പർ 954-7004912 എന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് പെട്ടെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ. അതേപോലെ തന്നെ നമുക്കൊരു കാര്യം നോക്കാം. നമ്മൾ വളരെ ബോധപൂർവം അല്ലെങ്കിൽ വളരെ നമ്മൾ മനഃപൂർവ്വം നമ്മൾ അണിയുന്ന ഒരു സാധനമാണ്, നമ്മളുടെ മനസ്സിന് നമ്മൾ കൊടുക്കുന്നൊരു സാധനമാണ് ഒരു മുഖംമൂടി എന്ന് പറയുന്നത്. അതായത് മുഖംമൂടി എന്ന് പറയുമ്പോൾ അത് നമുക്ക് പല തരത്തിൽ നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാൻ പറ്റും. ചിലർക്ക് സന്തോഷത്തിൻ്റെ മുഖംമൂടിയാണ്. അതായത് എന്ത് ദുഃഖങ്ങളുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും അവർ പുറത്ത് കാണിക്കില്ല. അവർ ഭയങ്കര വളരെയധികം സന്തോഷത്തിൻ്റെ ഒരു മുഖംമൂടി മാത്രമേ അവർ കാണിക്കാറുള്ളൂ. അതായത് ഞാൻ, എനിക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, ഞാൻ എല്ലാ കാര്യത്തിലും വളരെ അധികം ഓക്കെയാണ് എന്ന് മറ്റുള്ളവരെ കാണിക്കുന്നു. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് ഒരുപാട് ഒരുപാട് ഒരുപാട് ദുഃഖങ്ങളും വിഷമങ്ങളും കൊണ്ട് നടക്കുന്നവരായിരിക്കും ഇത്തരത്തിലൊരു ഹാപ്പി മാസ്ക് അണിഞ്ഞ് വെളിയിലേക്ക് നടക്കുന്നത് എന്നുള്ളൊരു ചൊല്ലുണ്ട്. അതുപോലെ തന്നെ ഒരു വളരെ ധൈര്യശാലികളുടെ മുഖംമൂടി ധരിക്കുന്നവരുണ്ട്. അതായത് എന്ത് പ്രശ്നം വന്നാലും എനിക്കൊരു കുഴപ്പവുമില്ല, ഞാൻ വളരെയധികം സ്ട്രോങ് ആണ്, ഈ പ്രശ്നങ്ങളൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്ന തരത്തിലൊരു വലിയ ധൈര്യത്തിൻ്റെ മുഖംമൂടി നടിഞ്ഞ് നടക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതാണ്, ഞാൻ ഓക്കെയാണ്, എനിക്ക് ഒരു കുഴപ്പവുമില്ല, ഞാൻ ഓക്കെയാണ് എന്ന തരത്തിൽ നടക്കുന്നവർ, ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള മുഖംമൂടി അണിഞ്ഞ് നടക്കുന്നവർ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഏതാണ്? നിങ്ങൾ സന്തോഷത്തിൻ്റെ മുഖംമൂടിയാണോ അണിഞ്ഞിരിക്കുന്നത്, അതോ നിങ്ങൾ ധൈര്യത്തിൻ്റെ മുഖംമൂടിയാണോ അണിഞ്ഞിരിക്കുന്നത്, അതോ നിങ്ങൾ ഓക്കെയുടെ മുഖംമൂടിയാണോ അണിഞ്ഞിരിക്കുന്നത്? പെട്ടെന്ന് പറയാൻ, അഭിപ്രായങ്ങൾ പറയാൻ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 954-7004912. ഇത് എൻ്റെ റേഡിയോ 91.2 സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓണാട്ടുകര പാസഞ്ചറാണ് കൂടെയുള്ളത്. ഞാൻ RJ സുമയ്യ.

തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ആർക്കും അറിയാത്ത നിങ്ങളുടെ ഒരു സൈഡ് നിങ്ങൾക്കറിയാമെങ്കിൽ അത് നമ്മളുമായിട്ട് പങ്കുവെക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ദിവസം തന്നെ തുടങ്ങിയത്. അപ്പോൾ നമ്മൾ തുടങ്ങിയപ്പോൾ നമ്മൾ കുറേയധികം ഇപ്പം കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് വെച്ചത് അല്ലേ. അതായത് നിങ്ങൾക്കൊരു ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഒരു സന്തോഷമണിഞ്ഞൊരു മുഖംമൂടിയാണ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾ പുറത്ത് കാണിക്കുന്നുണ്ടോ ഇല്ലയോ. നിങ്ങൾ വളരെ ധൈര്യത്തിന് മുഖംമൂടികളാണ് അണിഞ്ഞിരിക്കുന്നതെങ്കിൽ അത് ഏതാണ്. അതേപോലെ തന്നെ നിങ്ങൾ ഓക്കെ ആണ് എന്നുള്ളൊരു മുഖംമൂടിയാണ് അണിഞ്ഞിരിക്കുന്നതെങ്കിൽ അത് നിങ്ങൾ ഓക്കെ ആണോ എന്ന് ചോദിച്ച മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ ഒരു കഴിഞ്ഞ ഒരു ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞു വെച്ചത്. അതേപോലെ ഞാൻ ഓക്കെ ആണെന്ന് നമ്മൾ പറയുമ്പോൾ അത് എത്ര തവണ സത്യമല്ലായിരുന്നു എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ വളരെ നമ്മൾ സന്തോഷിപ്പിക്കാനും നമ്മളുടെ വേണ്ടപ്പെട്ടവർ നമ്മൾ സങ്കടപ്പെടാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ പറയും എപ്പോഴും അല്ലേ. ഞാൻ ഓക്കെ ആണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, ഞാൻ ഓക്കെ ആണെന്നൊക്കെ തന്നെ നമ്മൾ പറയും. പക്ഷെ അങ്ങനെ പറയുമ്പോൾ തന്നെ ചിലപ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞാലും പെട്ടെന്ന് നമ്മളുടെ ആ ഒരു നമ്മൾ ഓക്കെ അല്ല എന്ന് കണ്ടുപിടിക്കുന്ന ഒരു സുഹൃത്തോ ഒരു ആ മറ്റാരെങ്കിലോ നമ്മളുടെ ഇടയിൽ തന്നെ കാണും. അത് ചിലപ്പോൾ നമ്മളുടെ വീട്ടിലുള്ളവരായിരിക്കാം, ചിലപ്പോൾ നമ്മളുടെ അമ്മയായിരിക്കാം, ചിലപ്പോൾ നമ്മളുടെ സഹോദരങ്ങളായിരിക്കാം. അവരെല്ലാവരും ആ നീ ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആ ഓക്കെ ആണ് എന്ന് പറയുമ്പോഴും അതിനകത്തൊരു വിഷമമോ ഒരു സങ്കടമോ ഉണ്ടെങ്കിൽ അവരെടുത്തിങ്ങനെ ചോദിക്കും, സത്യം പറ നീ ഓക്കെ ആണോ, നിങ്ങൾ വെറുതെ എന്തിനാണ് ഇങ്ങനെ ഓക്കെ അല്ലാതെ നിങ്ങളിങ്ങനെ ഓക്കെ ആണെന്ന് പറയുന്നത് എന്തിനാണ് എന്ന് നമ്മൾ ചോദിക്കത്തില്ലേ. അതാണ് പറഞ്ഞത്. അപ്പം പെട്ടെന്ന് നമ്മളുടെ ഫീലിങ്സും നമ്മളുടെ ഇമോഷൻസും തിരിച്ചറിയാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയ കാര്യമായിട്ട് നമ്മൾ കണക്കാക്കേണ്ട കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആൾക്കും ഒരു വിഷമമോ ഒരു സങ്കടമോ ഒരു പ്രയാസമോ ഒരുപാട് നാളൊന്നും കൊണ്ടു നടക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ കൊണ്ടു നടന്നു കഴിഞ്ഞാൽ വളരെ വളരെ വളരെയധികം നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം ഒരു മോശം ചിന്താഗതിയായി നമ്മളുടെ മാറും എന്നുള്ളതാണ് ഒരു കാര്യം. ഒരു വിഷമമോ ഒരു പ്രയാസമോ ഒരു ദുഃഖമോ അല്ലെങ്കിൽ നിങ്ങളെ മെൻ്റലി ഡിസ്റ്റർബ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വളരെ അടുത്ത് നിൽക്കുന്ന നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാൾ മതി, അതിനെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളിനെ നിങ്ങൾക്ക് കിട്ടി, ആ ഒരാളിനെ നിങ്ങൾക്ക് കൂടെ കൊണ്ട് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സന്തോഷങ്ങളും എല്ലാം ഷെയർ ചെയ്യാനായിട്ട് ഒരാളുണ്ടെങ്കിൽ ആ ആളിനെ ഒരാളിനെ കിട്ടി നമ്മൾ ഈ കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ കൂടി നമ്മൾ റിലാക്സ് ആവും, കുറേ കൂടി നമ്മളുടെ മൈൻഡ് ഫ്രഷ് ആവും, നമ്മുടെ ഉള്ളൊന്നും ഓക്കെ ആവും. ഒരാളെങ്കിലും എൻ്റെ വിഷമങ്ങളെയും പ്രയാസങ്ങളെയും മനസ്സിലാക്കുന്ന ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്നുള്ളൊരു സമാധാനവും നമുക്ക് കിട്ടും. അപ്പം അങ്ങനെ നമ്മൾ ഒരാളെ കൊണ്ടു കടക്കാൻ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം നല്ലതാണ്. ഒരാൾക്കും ഈ വിഷമവും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒന്നും കുറേ നാളത്തേക്ക് ഇങ്ങനെ കൊണ്ടു കടക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അത് മറച്ചു വെച്ചിട്ട് നമ്മൾ ഓക്കെ ആണ് എന്ന് പറയുന്നതിലും യാതൊരു തരത്തിലുള്ള അർത്ഥവുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ നമ്മൾ പറയാതെ പോകുന്ന നമ്മളുടെ ഒരുപാട് ഒരുപാട് ഒരുപാട് വികാരങ്ങളുണ്ട്. ചിലപ്പോൾ ഒരാളോടുള്ളൊരു സ്നേഹമായി ഇരിക്കാം, അല്ലെങ്കിൽ ഇപ്പം പറഞ്ഞതുപോലെ പറയാൻ പറ്റാത്തത്ര വിഷമം ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള ഇപ്പം ഒരു കേൾക്കാനില്ലാത്ത ഒരവസ്ഥയായിരിക്കാം. അതെന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളെ കേൾക്കാൻ തന്നെ ഒരാളെ കിട്ടുന്നത് വളരെയധികം നല്ല ഒരു കാര്യമാണ് അല്ലേ. നമ്മളുടെ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞാലോ, നമ്മളുടെ ഒരു എന്തായിക്കോട്ടെ, സന്തോഷമോ സങ്കടമോ എന്തുമായിക്കോട്ടെ, അത് നമ്മൾ പെട്ടെന്ന് ഒരാളുമായിട്ട് നമുക്ക് ഷെയർ ചെയ്യണം. ഷെയർ ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അയാൾ അപ്പുറത്ത് നിന്നൊരാൾ അതിനെ കേൾക്കാനുണ്ട് എന്ന് നമുക്ക് തോന്നുമ്പോൾ നമ്മൾ വളരെയധികം റിലാക്സ്ഡ് ആവും. അങ്ങനെ ഉള്ളൊരു ഒരാളെയും കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ല. അപ്പം നിങ്ങൾ ഏതാണ്, നിങ്ങൾക്ക് ഇതിൽ നിന്ന് ആരെയാണ് കിട്ടിയിട്ടുള്ളത്, നിങ്ങൾ കിട്ടിയവരെല്ലാം നമ്മളിങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്തിട്ട് നിങ്ങളുടെ ഏതെങ്കിലും ദുഃഖങ്ങളോ വിഷമങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ മാറിയിട്ടുണ്ടാവാം അല്ലേ. അങ്ങനെ ഒരുപാട് ആൾക്കാരെ നമുക്ക് കിട്ടാനില്ല എന്നുള്ളതാണ് ഈ വന്ന കാലത്ത് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതായത് കേൾക്കാൻ ഒരാളെ കിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് ചെറിയ കാര്യമല്ല, വളരെ വലിയ
വളരെയധികം കാര്യമാണ്. അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തി മാറ്റി വെക്കുന്ന ആൾക്കാരും ഉണ്ടെങ്കിൽ അത് വളരെയധികം സ്പെഷ്യലായിട്ടുള്ള ആൾക്കാരാണെന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കോളുക. അപ്പോൾ ഇതാണ് നമ്മളുടെ പാസഞ്ചേഴ്സ്. നമ്മുടെ പാസഞ്ചേഴ്സിൽ എത്ര പേരുണ്ട് ഇങ്ങനെ ഒരു ഉള്ളിൽ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഒതുക്കി ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നവരൊക്കെ ഉണ്ടെന്നുള്ളൊക്കെ ഉള്ളത് നമ്മളതുമായിട്ട് ചർച്ച ചെയ്യാനായിട്ടാണ് ഇന്ന് നമ്മുടെ ടോപ്പിക് എടുത്ത് വെച്ചേക്കുന്നത്. പക്ഷേ ഇന്ന് ഞാൻ ദാണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരും എല്ലാവരും ഇങ്ങനെ അവരവരുടേതായിട്ടുള്ള തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണെന്ന് തോന്നുന്നു. അപ്പം പെട്ടെന്നൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. ഇത് എൻ്റെ റേഡിയോ 91.2 സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഓണാട്ടേര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ്യ.

0: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
1: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങൾ എല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
0: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
2: പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലെയ്, കരുനാഗപ്പള്ളി.
4: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
7: എയർ കണ്ടീഷൻ KG വിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
6: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
8: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111-82-8081.

0: പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
2: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
3: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും, 5 വർഷത്തെ ഫുൾ വാറന്റിയും, കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
2: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
4: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9496124815 9496161815.
5: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
6: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
7: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി ഡ്രീംസ് മാൾ കുട്ടിയത്തിൽ. ലുലു ബാക്ക് ടു സ്കൂൾ, അപ്പോ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ. ലുലുവിൽ.

തിരികെ എത്താം. സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയായിരുന്നു. അപ്പം നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം എന്ന് പറയുന്നത് ഒരാളുടെ ഒരു പേഴ്സണൽ സൈഡ്, അതായത് ആർക്കും അറിയാത്ത നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വശമുണ്ടെങ്കിൽ ആ വശങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. നമ്മൾ നമ്മളെ പൂർണ്ണമായിട്ടും നമുക്ക് മനസ്സിലാക്കാനും നമ്മളെ അറിയാവുന്നതും ഒക്കെ നമ്മൾക്കാണല്ലേ. ഇപ്പം എൻ്റെ കൂടെ ആര് എന്നെ മനസ്സിലാക്കുന്ന ഇനി എത്ര ആളുണ്ട് എന്ന് പറഞ്ഞാലും എന്നെ കൂടുതലായിട്ട് അറിയാവുന്നത് എനിക്ക് മാത്രമാണ് എന്നുള്ളൊരു കാര്യമുണ്ട്. അതായത് കൂടുതലായിട്ട് ചില ആളുകൾ അങ്ങനെയാണ്, ഇനി എല്ലാ കാര്യങ്ങളും ഒരാളെടുത്ത് പറഞ്ഞാലും എല്ലാ കാര്യങ്ങളും ഒരാളെടുത്ത് നമ്മൾ പങ്കുവെച്ചാലും പക്ഷേ അവനവൻ്റെ ഉള്ളിൽ കുറേയധികം നെഗറ്റീവുകളും കുറേയധികം കുറച്ച് കുറച്ച് ഈ പറഞ്ഞതിൻ്റെ കൂട്ട് ദേഷ്യവും സങ്കടവും ഒക്കെ മറച്ചു വെക്കാനായിട്ടുള്ള കുറച്ചധികം കഴിവുള്ള ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യമാണ് എന്നെ ഏറ്റവും കൂടുതൽ അറിയാവുന്നത് എനിക്ക് മാത്രമാണ് എന്നുള്ളൊരു തോന്നലും ഒരേ ഒരുപാട് കാര്യങ്ങൾ ുണ്ട് അങ്ങനെ. അപ്പം നമുക്ക് നമ്മളുടെ ഒരു ആ ഒരു ആരും അറിയാത്ത ആ ഒരു സൈഡുണ്ടല്ലോ, അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അതിനെ നമ്മൾ സ്വീകരിക്കുക. അത് നമ്മളുടെ ചില കുറവുകളായിരിക്കാം. ആ കുറവുകൾ ഉണ്ടെങ്കിൽ ആ കുറവുകളെ നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അതേ മനുഷ്യരെല്ലാവരും ആരും അത്ര എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു തെറ്റുകുറ്റങ്ങളും ഇൻപെർഫെക്ഷൻസും ഒക്കെയുള്ള ആൾക്കാരാണ് നമ്മളുടെ ചുറ്റിനും ഉള്ളത്. അപ്പം അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അതേപോലെ നമ്മൾ നമ്മളെ തന്നെ ജഡ്ജ് ചെയ്യാതിരിക്കുക. അയ്യോ എനിക്കിന്നതില്ലല്ലോ, ഇനി ഞാനിങ്ങനെ ആയിപ്പോയല്ലോ, അല്ലെങ്കിൽ എനിക്ക് ഞാനിങ്ങനെയാണ്, അങ്ങനെ നമ്മളെ ജഡ്ജ് ചെയ്യേ ചെയ്യരുത്. നമ്മൾക്ക് നമ്മളുടെ എപ്പോഴും നമ്മൾ ബെസ്റ്റ് ആയിരിക്കണം. നമ്മൾക്ക് എപ്പോഴും നമ്മൾ തന്നെ ആയിരിക്കണം അടിപൊളി എന്ന് നമ്മൾ കണ്ണാടിയിലൊക്കെ നോക്കിയിട്ട് ആ നീയാണ് കൊള്ളാം, നീയാൾ ബെറ്ററാണ് എന്നുള്ളൊരു തോട്ട് ഉണ്ടല്ലോ, അങ്ങനെ നമ്മൾ ചിന്തിക്കാവുള്ളൂ. അല്ലാതെ നമ്മൾ നമ്മളെ തന്നെ ജഡ്ജ് ചെയ്തുകൊണ്ടിരുന്നാൽ, നമ്മൾ നമ്മളെ തന്നെ വിലയിരുത്തിക്കൊണ്ടിരുന്നാൽ നമുക്കത് ഒരു എന്താ പറയുക, വളരെ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് അത്ര അധികം പുറകോട്ട് പോകുന്ന ഒരു കാര്യമാണ് നമ്മളെ തന്നെ ജഡ്ജ് ചെയ്യുക എന്ന് പറയുന്നത്. അതായത് നിങ്ങളെ ലോകം മനസ്സിലാക്കുന്നതിന് മുമ്പ് നിങ്ങളെ മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കുക, അതാണ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ മറ്റൊരാളുടെ മുമ്പിൽ നമ്മളെ വിലയിരുത്തുക എന്നതിലും അപ്പുറമാണ് നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കുക എന്നുള്ളൊരു കാര്യം ആദ്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ ആരും വിലയിരുത്താനും ഒന്നും വരില്ല എന്നുള്ള കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം എന്തെങ്കിലും കുറവുകളും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. പക്ഷേ നിങ്ങൾക്ക് ഈ മറച്ചു വെക്കാൻ കഴിയാത്ത തരത്തിൽ നമ്മുടെ അതായത് ഒരു കഴിവോ കലാകാരനോ കലാകാരിയോ ഒക്കെ ഉള്ളിലുണ്ടെങ്കിൽ അതിനെ പുറത്തേക്കെടുത്ത് ശ്രമിക്കാനും അതിനെ വെളിയിൽ കൊണ്ടുവരാനും അതിനു വേണ്ടിയിട്ട് കഠിനമായിട്ടുള്ള ആത്മാർത്ഥതയും ഇതെല്ലാം കഠിന പ്രയത്നവും എല്ലാം നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അത് ചെയ്താൽ മാത്രമേ അത് വെളിയിൽ വരികയുള്ളൂ. അല്ലെങ്കിൽ അത് ഈ പറഞ്ഞതിൻ്റെ കൂട്ട് നമ്മുടെ കൂടെ എല്ലാ നാളും ഇങ്ങനെ നമ്മൾ മറച്ചു വെച്ച് കൊണ്ടുപോയിട്ട് നമ്മളതിങ്ങനെ കൊണ്ട് കളയുന്ന ഒരു പരിപാടി ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ദാണ്ട നമ്മുടെ ഇന്നത്തെ ഓണാട്ടുകാര പാസഞ്ചറിൻ്റെ സമയം ഇവിടെ കഴിയുകയാണ്. അടുത്ത ദിവസം ദാണ്ട പുതിയൊരു ടോപ്പിക്കുമായിട്ട് നിങ്ങളുടെ മുമ്പിലെത്തും. ദാണ്ട ടെക്കി ടോക്കി ഒക്കെ ആയിട്ട് നിതിൻ ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ നിതിന് വേണ്ടി ഞാൻ ഒഴിഞ്ഞു വെച്ചതുകൊണ്ട് നമ്മുടെ എൻ്റെ റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചർ ഇന്നിവിടെ അവസാനിക്കുന്നു. കേട്ടുകൊണ്ടേയിരിക്കൂ, അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

ഹലോ പ്രിയ ശ്രോതാക്കളെ, പുതു പുത്തൻ ടെക്നോളജി വിശേഷങ്ങളും മൊബൈൽ ട്രിക്കുകളും സോഷ്യൽ മീഡിയ അപ്ഡേറ്റുകളും നമുക്ക് ഉപകാരപ്പെടുന്ന ഡിജിറ്റൽ ടിപ്സുകളും എല്ലാം ഒരുമിച്ച് പങ്കുവയ്ക്കുന്ന നമ്മുടെ സ്വന്തം പരിപാടിയായ ടെക്കി ടോക്കിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മാർജിൻ നിധിനാണ്. അത്ഭുത ലോകത്തിലെ ഒരു ചെറിയ യാത്ര തുടങ്ങുകയാണ് നമ്മളപ്പോൾ. ഇന്നത്തെ കാലത്ത് മൊബൈൽ ഫോൺ മാത്രം മതി, നമ്മുടെ ലോകം മുഴുവൻ നമ്മുടെ ഈ കൈക്കുള്ളിലാണ് അല്ലേ. പക്ഷേ പുതിയ അപ്ഡേറ്റുകളും സുരക്ഷാ കാര്യങ്ങളും ഉപകാരപ്രദമായ ഫീച്ചറുകളും പലപ്പോഴും നമ്മൾ അറിയാതെ പോകാറുണ്ട്. അത്തരത്തിലുള്ള അറിവുകൾ വളരെ ലളിതമായ ഭാഷയിൽ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് നമ്മുടെ ഈ ചെറിയ ശ്രമം. അപ്പോൾ സമയം കളയാതെ തന്നെ ഇന്നത്തെ ടെക്കി ടോക്കി വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. കേട്ടുകൊണ്ടേയിരിക്കും ഇത് എൻ്റെ റേഡിയോ 91.2 ടെക്കി ടോക്കി.

യെസ്, അങ്ങനെ നമ്മൾ വീണ്ടും തിരികെ തിരികെയാണ്. ഇത് എന്റെ റേഡിയോ നൈറ്റി 1.2 ടെക്കി ടോക്കിയാണ്. ഇന്ന് ടെക്കി ടോക്കിയോടൊപ്പം കൂടെയുള്ളത് ആർജെ നിതിനാണ്. ടെക് പരമായിട്ടുള്ള കൂടുതൽ വിശേഷങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് പ്രിയ ശ്രോതാക്കളെ, കേരള പോലീസിന്റെ പോൾ ആപ്പ് എന്ന മൊബൈൽ ആപ്പിലൂടെ ഇനി പൊതുജനങ്ങൾക്ക് കൂടുതൽ എളുപ്പത്തിൽ പരാതികൾ നൽകാൻ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് ചില സാഹചര്യങ്ങളിൽ സ്വന്തം വിവരങ്ങൾ പുറത്തറിയിക്കാതെ തന്നെ പരാതി നൽകാനുള്ള സൗകര്യവും ഈ ആപ്പിൽ ലഭ്യമാണ്. ആപ്പിലെ അനോണമസ് കംപ്ലയിൻറ്റ് അല്ലെങ്കിൽ ഹൈഡ് ഐഡന്റിറ്റി പോലുള്ള ഓപ്ഷനുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ പേര് അല്ലെങ്കിൽ വ്യക്തിഗത വിവരങ്ങൾ പൊതുവിൽ കാണിക്കാതെ പരാതി സമർപ്പിക്കാം. സംഭവവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വിശദമായി രേഖപ്പെടുത്താനും ആവശ്യമായ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ തെളിവുകൾ അപ്ലോഡ് ചെയ്യാനും സാധിക്കും. സമൂഹത്തിൽ നടക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ, ലഹരി വ്യാപനം, ശല്യപ്പെടുത്തൽ, പൊതുസുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങൾ തുടങ്ങിയവ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഈ സംവിധാനം ഏറെ സഹായകരമാണ്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. തെറ്റായ വിവരങ്ങൾ നൽകി വ്യാജ പരാതികൾ സമർപ്പിക്കുന്നത് നിയമപരമായ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. ആയതിനാൽ ഉത്തരവാദിത്തത്തോടെയും സത്യസന്ധവുമായ വിവരങ്ങൾ മാത്രമേ ഈ സേവനത്തിൽ ഉപയോഗിക്കാവൂ. കൂടുതൽ വിശദ വിവരങ്ങൾക്ക് കേരള പോലീസിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാം. ഇതുപോലുള്ള ടെക് പരമായിട്ടുള്ള വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും തിരികെ എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഇത് എൻ്റെ റേഡിയോ 91.2 ടെക്കി ടോക്കി.

0: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
1: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയുമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
2: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങൾ എല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
1: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
3: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
6: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
8: വാട്ടർ ഫിൽട്ടർ രംഗത്ത് 20 വർഷം പാരമ്പര്യമുള്ള ജീവന അക്വ എഞ്ചിനീയേഴ്സ് ഇപ്പോൾ വാട്ടർ ടെസ്റ്റിംഗ് ലാബോടുകൂടി. ജലത്തിലടങ്ങിയിരിക്കുന്ന രാസജീവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അത്യാധുനിക ലബോറട്ടറി സംവിധാനവും സാങ്കേതിക പരിജ്ഞാനവുമുള്ള ടെക്നീഷ്യന്മാരുടെ സേവനത്താൽ ഒരേ ലാബിൽ തന്നെ എല്ലാ പരിശോധനയും. ജീവന അക്വ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽറ്ററുകൾ, ഹൈസ്കൂൾ ജംഗ്ഷനു കിഴക്ക് വശം, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.
9: അങ്ങനെ നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് ഇതിന്റെ റേഡിയോ നൈറ്റി 1.2 ടെക്കി ടോക്കിയിലേക്ക്. ഇന്ന് ടെക്കി ടോക്കിയോടൊപ്പം കൂടെ ഉള്ളത് ആർജെ നിതിനാണ്. ടെക് പരമായിട്ടുള്ള വിശേഷങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് ഇന്ന് നമ്മൾ എല്ലാവരും ദിവസവും ഉപയോഗിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ചുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഞാൻ പങ്കുവെക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ പലരും നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ സ്വന്തം അക്കൗണ്ടിൽ തന്നെ കയറാൻ പറ്റാത്ത അവസ്ഥ വരുന്നത്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും അക്കൗണ്ട് യഥാർത്ഥ ഉടമയുടെ കയ്യിൽ തന്നെ സുരക്ഷിതമായി നിലനിർത്താനും ുമായിട്ട് ഇൻസ്റ്റാഗ്രാം സെൽഫി വെരിഫിക്കേഷൻ എന്നൊരു സുരക്ഷാ സംവിധാനം ഉപയോഗിക്കുന്നുണ്ട്. അതെന്താണെന്ന് നോക്കാം. ചില സമയങ്ങളിൽ നിങ്ങൾ പുതിയൊരു ഫോണിൽ ലോഗിൻ ചെയ്യുമ്പോഴോ പുതിയ സ്ഥലത്ത് നിന്ന് അക്കൗണ്ട് തുറക്കുമ്പോഴോ അല്ലെങ്കിൽ അക്കൗണ്ടിൽ സംശയാസ്പദമായ എന്തെങ്കിലും പ്രവർത്തനം ഇൻസ്റ്റാഗ്രാം കണ്ടെത്തുമ്പോഴോ കൺഫേം യുവർ ഐഡന്റിറ്റി അല്ലെങ്കിൽ ടേക്ക് എ സെൽഫി വീഡിയോ എന്നൊരു സന്ദേശം വരാം. അതായത് ഈ അക്കൗണ്ട് ഉപയോഗിക്കുന്നത് യഥാർത്ഥ ഉടമ തന്നെയാണോ എന്ന് ഇൻസ്റ്റാഗ്രാം ഉറപ്പുവരുത്തുകയാണ് ചെയ്യുന്നത്. ഇത്തരം സമയങ്ങളിൽ പേടിക്കേണ്ടതില്ല. ഫോൺ ക്യാമറ ഓൺ ചെയ്ത് നിങ്ങളുടെ മുഖം വ്യക്തമായി കാണുന്ന വിധത്തിൽ ചെറിയൊരു വീഡിയോ എടുക്കാൻ ഇൻസ്റ്റാഗ്രാം ആവശ്യപ്പെടും. സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ തല ഇടത്തോട്ടും വലത്തോട്ടും ചെറുതായി തിരിക്കേണ്ടി വരും. ഇത് സാധാരണ സുരക്ഷാ പരിശോധന മാത്രമാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. സെൽഫി വെരിഫിക്കേഷൻ എടുക്കുമ്പോൾ നല്ല ലൈറ്റുള്ള സ്ഥലത്ത് നിൽക്കുക, മുഖം വ്യക്തമായി കാണണം. സൺഗ്ലാസ്, മാസ്ക്, ഹെൽമെറ്റ് പോലുള്ളവ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. കൂടാതെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ ഉണ്ടെങ്കിൽ വെരിഫിക്കേഷൻ എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കും. ഇതിനോടൊപ്പം അക്കൗണ്ട് കൂടുതൽ സുരക്ഷിതമാക്കാൻ ചില കാര്യങ്ങൾ നമ്മൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ശക്തമായ പാസ്വേഡ് ഉപയോഗിക്കുക, OTP ആരോടും പങ്കുവെക്കാതിരിക്കുക, പരിചയമില്ലാത്ത ലിങ്കുകൾ ക്ലിക്ക് ചെയ്യാതിരിക്കുക, കൂടാതെ 2-factor ഓതന്റിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. നിങ്ങളുടെ അക്കൗണ്ട് ഇരട്ടി സുരക്ഷ ലഭിക്കും. ഓർമ്മിക്കൂ ശ്രോതാക്കളെ, സോഷ്യൽ മീഡിയ ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. അതിനാൽ ചെറിയൊരു ശ്രദ്ധയും സുരക്ഷാ മുൻകരുതലും നമ്മുടെ അക്കൗണ്ടിനെയും സ്വകാര്യ വിവരങ്ങളെയും സുരക്ഷിതമായി നിലനിർത്താൻ സഹായിക്കും. ഇത്തരം ഉപകാരപ്രദമായ ടെക് വിവരങ്ങളുമായി വീണ്ടും കാണാം ഒരു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. എന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയിലേക്ക്.

യെസ് നമ്മളങ്ങനെ വീണ്ടും തിരികെ തിരിക്കുകയാണ്. ഇതിന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ടെക്കി ടോക്കിയോടൊപ്പം ഇന്ന് കൂടെ ഉള്ളത് ആർജെ നിതിനാണ്. ടെക് പരമായിട്ടുള്ള വിശേഷങ്ങളൊക്കെ സംസാരിക്കാനുള്ള സമയമായിരിക്കുകയാണ്. നിങ്ങളുടെ മൊബൈൽ ഫോൺ നഷ്ടപ്പെടുകയോ മൊബൈൽ മോഷണം പോവുകയോ ചെയ്താൽ ഇനി ആശങ്കപ്പെടേണ്ടതില്ല. ഇന്ത്യൻ സർക്കാർ അവതരിപ്പിക്കുന്ന സഞ്ചാർ സാധി പോർട്ടൽ വഴി എളുപ്പത്തിൽ ഓൺലൈനായി പരാതി നൽകാൻ സാധിക്കും. വെബ്സൈറ്റിൽ പ്രവേശിച്ച ശേഷം ബ്ലോക്ക് യുവർ ലോസ്റ്റ് എന്ന സേവനം തിരഞ്ഞെടുക്കുക. തുടർന്ന് നിങ്ങളുടെ മൊബൈൽ നമ്പർ, IME നമ്പർ, ഫോൺ മോഡൽ, നഷ്ടപ്പെട്ട സ്ഥലം, തീയതി തുടങ്ങിയ വിവരങ്ങൾ പൂരിപ്പിക്കണം. കൂടാതെ പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ കോപ്പിയും തിരിച്ചറിയൽ രേഖയും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. OTP വെരിഫിക്കേഷൻ പൂർത്തിയാക്കി പരാതി സമർപ്പിച്ചാൽ ഒരു റിക്വസ്റ്റ് ID ലഭിക്കും. അതുപയോഗിച്ച് നിങ്ങളുടെ പരാതിയുടെ നിലവിലെ സ്ഥിതി പിന്നീട് പരിശോധിക്കാനും കഴിയും. ഈ സേവനത്തിലൂടെ നഷ്ടപ്പെട്ട ഫോൺ ബ്ലോക്ക് ചെയ്യാനും ദുരുപയോഗം തടയാനും ഫോൺ കണ്ടെത്താനുമുള്ള നടപടികൾ വേഗത്തിലാക്കാനും സഹായകമാകും. ആയതിനാൽ മൊബൈൽ നഷ്ടപ്പെട്ടാൽ വൈകാതെ തന്നെ പരാതി രജിസ്റ്റർ ചെയ്യുക. കൂടുതൽ വിശദ വിവരങ്ങൾക്കും സേവനങ്ങൾക്കും സന്ദർശിക്കുക സഞ്ചാർ സാധ്യ പോർട്ടൽ. ഇതേപോലുള്ള ടെക് പരമായിട്ടുള്ള വിശേഷങ്ങളുമായി നമുക്ക് തുടർന്ന് കേൾക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഇത് എൻ റേഡിയോ 91.2 ടെക്കി ടോക്കി. കൂടെയുള്ളത് ആർജെ നിതിനാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് വീണ്ടും തിരികെ വരാം.

0: ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111828081.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
2: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
3: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൌണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറണ്ടിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
2: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
0: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനിവർണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9496124815 9496161615.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
7: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
8: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി, ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി ഡ്രീംസ് മാൾ കുട്ടിയത്തിൽ. ലുലു ബാക്ക് ടു സ്കൂൾ, അപ്പോ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
9: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
10: യെസ്, നമ്മളങ്ങനെ വീണ്ടും തിരികെയാണ്. ഇത് എൻ്റെ യൂണിറ്റി 1.2 ടെക്കി ടോക്കിയാണ്. ടെക്കി ടോക്കിയോടൊപ്പം ഇന്ന് കൂടെയുള്ളത് അർജുൻ നിതിനാണ്. ടെക് പരമായിട്ടുള്ള വിശേഷങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് ഇതാ ഇൻസ്റ്റാഗ്രാമിൽ പുതിയൊരു സംഭവം ഇറങ്ങിയിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റന്റ്. ഇതെന്താണെന്ന് പോലും അറിയാതെ പലരും ഫോട്ടോ ഒക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യേണ്ട, ഉടനെ ഫോട്ടോ എടുത്താൽ ഉടനെ തന്നെ മറ്റുള്ളവർ കാണാൻ പറ്റുന്ന രീതിയിൽ അങ്ങോട്ട് പോയിക്കോളും, ഡിലീറ്റ് ചെയ്യാനൊക്കെ വെക്കും. ഈ ഇൻസ്റ്റന്റ് എന്ന് പറയുന്ന സാധനം വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്കത് അൺഎനേബിൾ ചെയ്യാവുന്നതാണ്. ഇതിനായിട്ട് നമ്മുടെ പ്രൊഫൈൽ പോയിട്ട് റൈറ്റ് സൈഡിൽ 3 ഡോട്ട് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു സെർച്ച് ബാർ വരും, അതിൽ പോയി കണ്ടന്റ് പ്രിഫറൻസ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ അതിൽ ഏറ്റവും താഴെയായിട്ട് മറ്റൊരു ഓപ്ഷൻ കാണും, ഹൈഡ് ഇൻസ്റ്റന്റ് ഇൻ ഇൻബോക്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രശ്നം ഇവിടെ പരിഹരിക്കാവുന്നതാണ്. അപ്പോൾ ഇത് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഇത് തുടരാൻ കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു, സംഭവം നല്ലതാണ്. പക്ഷേ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കുക, പെട്ടെന്ന് തന്നെ അങ്ങ് പോകും. നമുക്ക് എഡിറ്റ് ചെയ്യാനോ ഒന്നും ഒരു സാവകാശമൊന്നും തരത്തില്ല, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ഇത് വേണ്ടെന്നുള്ളവർ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇതേപോലുള്ള ടെക് പരമായിട്ടുള്ള വിശേഷങ്ങൾ നമുക്ക് വീണ്ടും കേൾക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഇത് എൻ്റെ 1.2

യെസ്, നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ടെക്കി ടോക്കിയോടൊപ്പം ഇത് കൂടെ ഉണ്ടായിരുന്നത് അർജന്റീനയാണ്. ടെക് വിശേഷങ്ങളൊക്കെ കുറേയധികം നമ്മൾ കേട്ടു. ഇപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. തുടർന്നും നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കൂ ഇത് എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: റേഡിയോ ജംഗ്ഷൻ
1: ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം ജംഗ്ഷനിൽ കൂടെ തന്നെ ഉള്ളത് ആർ ജെ ഐശ്വര്യാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ മനുഷ്യന്മാരുടെ കുറച്ച് സ്വഭാവങ്ങളെ കുറിച്ചിട്ടാണ് കേട്ടോ. നമ്മൾ ഇന്നും രാവിലെ എണീക്കുന്നത് മുതൽ ഒരുപാട് പേരെ കാണാറുണ്ട്, സംസാരിക്കാറുണ്ട് അല്ലേ. പക്ഷേ ഓരോരുത്തരും ഓരോരോ പ്രത്യേക ടൈപ്പല്ലേ. നമ്മുടെയൊക്കെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലോ കുടുംബത്തിലെയൊക്കെ ഗ്രൂപ്പിലോ ഒക്കെ ഇന്ന് കണ്ണൊടിച്ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് നല്ല കൃത്യമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. ചിലരെയൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ, ഒരു ഫംഗ്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ മിണ്ടാതെ ഒരു മൂലയ്ക്ക് ഇങ്ങനെ ഒതുങ്ങിക്കൂടെ നിൽക്കുന്നവരുണ്ട്. മറ്റു ചിലരാകട്ടെ ഒരു കല്യാണ ഫംഗ്ഷനിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ കല്യാണ ചെറുക്കനെയും പെണ്ണിനെയൊക്കെ കാട്ടി വലിയ ഡിമാൻഡ് അടിച്ചിങ്ങനെ സംസാരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ടീംസും ഉണ്ടാകും അല്ലേ. അങ്ങനെ ഇങ്ങനെ പല പല തരത്തിലുള്ള ആളുകളാണ് നമുക്ക് ചുറ്റിനുമുള്ളത് അല്ലേ. അതൊക്കെ അവരുടെ ഒരു പേഴ്സണാലിറ്റിയുടെ ഒരു വ്യത്യാസത്തിനനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും അല്ലേ. ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ വളരെ സുലഭമായി കേൾക്കാറുണ്ട്. പലർക്കും ഞാൻ ഇൻട്രോവേർട്ടെന്ന് അറിയിക്കാനാണ് ഭയങ്കര അധികം പാടുപെടുന്ന ഒരുപാട് ആളുകളൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് ആംബിവേർട്ടുകൾ അങ്ങനെ ഒരുപാട് വേർഡ്സിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഈ ഒരു കാര്യത്തിലേക്കൊക്കെ നമുക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് കുറച്ചധികം പാട്ടുകൾക്ക് ശേഷം മടങ്ങിയെത്താം. ഇത് എൻ്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ.

ക്ലാസ് തിരികെ എത്താം. ഇത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലേക്ക്. കൂടെ തന്നെ ഉള്ളത് ആർ ജെ ഐശ്വര്യാണ് കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇൻട്രോവേർട്ടുകളുടെയും എക്സ്ട്രോവേർട്ടുകളുടെയൊക്കെ കാര്യമാണ്. അപ്പോൾ എന്താണ് ഇൻട്രോവേർട്ട് എന്നൊക്കെ അറിയാത്ത ആരും കാണില്ല, പക്ഷെ എങ്കിലും നമുക്കൊന്ന് പറഞ്ഞു പോകാം അല്ലെ ഇൻട്രോവേർട്ടുകളെ കുറിച്ചിട്ട്. പലപ്പോഴും ആളുകൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട് ഇൻട്രോവേർട്ടുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് സംസാരിക്കാൻ അറിയാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ അവർക്ക് പേടിയായിട്ടാണോ അവരിങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുന്നതെന്ന്. പക്ഷെ സത്യം അതൊന്നും അല്ല കേട്ടോ. അതായത് അവർക്കൊരു പേടിയില്ല, മറിച്ച് അത് അവരുടെ ഒരു ചോയ്സ് മാത്രമാണ് കേട്ടോ. ഒരു ഇൻട്രോവേർട്ടിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഊർജ്ജം ഇരിക്കുന്നത് അവരുടെ ഒരു ഉള്ളിൻ്റെ ഉള്ളിലാണ്. അതായത് വലിയൊരു ഗ്രൂപ്പിന് നടുവിൽ അവരിങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ എനർജി പതുക്കെ പതുക്കെ ഇങ്ങനെ കുറഞ്ഞു വരുന്നത് പോലെ അവർക്ക് ഫീല് ചെയ്യും. ആ ഒരു എനർജി ഇങ്ങനെ തിരിച്ചു പിടിക്കാനായിട്ട് അവർക്ക് തനിച്ചിരിക്കണം. അതുകൊണ്ടാണ് ഒരു വലിയ പാർട്ടിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇക്കൂട്ടർ അവരുടെ മുറിയിലൊക്കെ ഇങ്ങനെ തനിച്ചിരിക്കുന്നതും ഒക്കെ കേട്ടോ. നമ്മളിപ്പോഴും പറയാറുണ്ട് ഇവർക്ക് നമ്മളോട് വല്ല വിരോധമൊക്കെ ഉള്ളതുകൊണ്ടാണോ ഇവരിങ്ങനെ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ നമ്മൾ മറ്റുള്ളവർ നമ്മളൊക്കെ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് ഇൻട്രോവേർട്ടുകളെ കാണുമ്പോൾ അല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രോവേർട്ടുകളുടെ കുറച്ച് പ്രത്യേകതകളിലേക്ക് നമുക്ക് പോകാമല്ലേ. അവർ വലിയൊരു കേൾവിക്കാരാണ് കേട്ടോ. ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർ നിശബ്ദമായിട്ട് ഇങ്ങനെ നിരീക്ഷിക്കും. എല്ലാവരും സംസാരിക്കാൻ ഇങ്ങനെ തിരക്ക് കൂട്ടുന്ന ഒരു സമയത്ത് ഒരു ഇൻട്രോവേർട്ട് എല്ലാ കാര്യങ്ങളും എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധയോടെ ഇങ്ങനെ കേട്ടിരിക്കുകയാവും കേട്ടോ. അതുകൊണ്ട് തന്നെ അവർ മറ്റുള്ളവരെ കൂടുതൽ മനസ്സിലാക്കാനുള്ളൊരു കഴിവ് അവർക്കിങ്ങനെ വളരെയധികം കൂടുതലാണെന്നാണ് പൊതുവേ പറയുന്നത് കേട്ടോ. അത് കൂടാതെ ഇവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് ആയിരക്കണക്കിന് സുഹൃത്തുക്കളൊന്നും ഉണ്ടാകത്തില്ല, പക്ഷേ ഇവർക്ക് ഒന്നോ രണ്ടോ മൂന്നോ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാകും. അവർക്ക് ആ ഒരു സുഹൃത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ജീവനായിരിക്കും, ആഴമുള്ള സ്നേഹമൊക്കെ ആയിരിക്കും, അവരെ നമ്മൾ ഒരിക്കലും ചതിക്കത്തില്ല. അങ്ങനെയുള്ള ഒരു കൂട്ടരാണ് ഈ ഇൻട്രോവേർട്ടുകളെന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ അവർക്ക് ഒരു കൂട്ടുകാരുണ്ടെങ്കിലും ആ ഒരു ആളോട് അവർ വളരെയധികം ആത്മാർത്ഥമായിട്ടായിരിക്കും നിൽക്കുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. അത് കൂടാതെ തന്നെ എന്താണ് അവർക്ക് വർത്തമാനങ്ങളേക്കാൾ കൂടുതൽ ഹൃദയം തൊട്ടുള്ള സംസാരമാണ് ഈ ഒരു ഇൻട്രോവേർട്ട്

ഒക്കെ ഇഷ്ടം ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഇൻട്രോവേർട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ ക്യാരക്ടറൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് ചിന്തിച്ചു നോക്കൂ കേട്ടോ. അവർക്കും ഇതുപോലെ നമ്മളോട് സിൻസിയർ ആയിട്ടൊക്കെ നിൽക്കുന്നവരാണോ ആണോ ആകും അല്ലേ. അപ്പം നമ്മുടെ കൂട്ടത്തിലും ഒരു ഇൻട്രോവേർട്ടൊക്കെ ഉണ്ട്, അപ്പോൾ പേര് നമ്മൾ പറയുന്നില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അങ്ങനെയാണ്, ശരിയാണ്, ഇൻട്രോവേർട്ടുകളൊക്കെ വളരെയധികം സ്നേഹമുള്ള ആളുകളാണ് കേട്ടോ. ഇനിയും അങ്ങനെ ഇൻട്രോവേർട്ടുകളെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിങ്ങനെ നീണ്ടു നിറഞ്ഞ് കിടക്കുകയാണ്. അതിലേക്കൊക്കെ പോകാം വീണ്ടും ഒരു ബ്രേക്കിന് ശേഷം മടങ്ങിയെത്താം അല്ലേ.

0: വിശുദ്ധയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
1: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങൾ എല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
0: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
2: പഴയ പൊന്നു മാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപ്പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
4: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
5: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
6: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
7: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ സി ബി എസ് ഇ സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
8: എയർ കണ്ടീഷൻ കെ ജി വിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
7: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
2: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപ്പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
9: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
10: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
11: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി, ആക്സസറീസ്, അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി ഡ്രീംസ് മാൾ കുട്ടിയത്തിൽ. ലുലു ബാക് ടു സ്കൂൾ, അപ്പോ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
2: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപ്പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
12: വീണ്ടും തിരികെ എത്താം. ഇത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലേക്ക്. കൂടെ തന്നെ ഇടത് ആർ ജെ ഐശ്വര്യാണ് കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇൻട്രോവേർട്ടുകളുടെ കുറച്ച് പ്രത്യേകതയാണ് കേട്ടോ. ഇവര് വെറുതെ നമ്മളിങ്ങനെ കലബല എന്ന് പറഞ്ഞ് സംസാരിക്കുന്ന കൂട്ടരൊന്നും ആയിരിക്കത്തില്ല. അക്ഷരങ്ങളൊക്കെ ഇങ്ങനെ അടുക്കി അടുക്കി അടുക്കി വെച്ച പോലെ ആയിരിക്കും അവരെപ്പോഴും സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രൊഫഷണൽ ആയിട്ട് അവർ ജോലി ചെയ്യുന്ന സമയത്തായാലും കുടുംബത്തായാലും ഇവർക്കിങ്ങനെ ഒരുപാട് ഉത്തരവാദിത്വ ബോധമുള്ള ആളുകളായിരിക്കും ഇൻട്രോവേർട്ടുകളെന്ന് പറയുന്നത് പൊതുവേ കേട്ടോ. അതായത് ഇവർക്ക് വ്യക്തമായിട്ട് ഇവർ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ലോണം പ്ലാൻ ചെയ്തിട്ട് മാത്രം പറയുന്നവരായിരിക്കും. എല്ലാത്തിനെ കുറിച്ച് ഇങ്ങനെ വാരിക്കോരി വിതറി എല്ലാത്തിനും സംസാരിക്കാതെ തന്നെ വേണ്ട കാര്യങ്ങൾ, നമുക്ക് എന്താണോ ആവശ്യമുള്ളത് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്ന, നല്ലോണം ആലോചിച്ച് തീരുമാനമെടുക്കുന്നവരാണ് ഇൻട്രോവേർട്ടുകൾ എന്നാണ് പറയുന്നത് കേട്ടോ. ചില ആളുകളൊക്കെ ഉണ്ട് ഇൻട്രോവേർട്ടുകളെ കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ സംസാരിക്കാതിരിക്കുന്ന ആളുകളെ കാണുമ്പോഴൊക്കെ അവരുടെ അടുത്ത് കൂടുതലായിട്ട് പോയിട്ട് അവരെ സംസാരിപ്പിക്കാൻ നോക്കുന്ന ഒരുപാട് ബിരുദന്മാരൊക്കെ നമുക്കിടയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അവരോട് പറയാനുള്ളത്, അവർക്ക് നിങ്ങൾക്ക് സംസാരിക്കാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സംസാരിച്ചോളൂ, അവർക്ക് സംസാരിക്കാൻ ഇഷ്ടമല്ല അപ്പോൾ എന്തിനാണ് നമ്മൾ വെറുതെ പോയിട്ട് അവരുടെ അടുത്ത് പോയിട്ട് നിർബന്ധിപ്പിച്ച് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നത് അല്ലേ. പിന്നെ നമ്മുടെ ചരിത്രത്തിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഐൻസ്റ്റീൻ ആകട്ടെ, ഗാന്ധിജി ആകട്ടെ, ഇവരൊക്കെ ഒരു പരിധിവരെ ഇൻട്രോവേർട്ടുകളായിരുന്നു എന്ന് പറയാം. അപ്പോൾ ലോകത്തെ മാറ്റിമറിച്ച പല പല വലിയ ചിന്തകളും ഒക്കെ ഉണ്ടായത് ഇവരിൽ നിന്നൊക്കെയാണല്ലോ. അപ്പോൾ നമ്മളുടെ കൂട്ടത്തിലുള്ള പല പല ഇൻട്രോവേർട്ടുകളിൽ നിന്നും ഇതുപോലെ ലോകത്തെ മാറ്റിമറിക്കുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പറയാം അല്ലേ. അപ്പോൾ നമുക്കിനിയും കുറച്ച് പാട്ടുകളൊക്കെ കേട്ടിട്ട് തിരികെ എത്താം.

0: പാട്ടും.
1: അങ്ങനെ നല്ല മൂന്ന് പാട്ടുകൾക്ക് ശേഷം വീണ്ടും നമ്മൾ മടങ്ങിയെത്തിരിക്കുകയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ്. നിങ്ങളോടൊപ്പം കൂടെ തന്നെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക്, നമ്മുടെ ഇത്രയും നേരം ഇൻട്രോവേർട്ടുകളുടെ കാര്യമാണ് പറഞ്ഞതല്ലേ, ഇനി നമുക്ക് ഒരുപാട് സംസാരിക്കുന്ന ആളുകൾ, വായിലിങ്ങനെ വാ തുറന്നു കഴിഞ്ഞാൽ വായിൽ നാക്കിടാതെ സംസാരിക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റിനുമുണ്ടല്ലേ, അവരെ വിളിക്കുന്നതാണ് എക്സ്ട്രോവേർട്ടുകളെന്ന്. അപ്പോൾ നമുക്കിനി ആ ഒരു എക്സ്ട്രോവേർട്ടുകളെ കുറിച്ച് സംസാരിക്കാം അല്ലേ. നിങ്ങൾക്കിടയിൽ ഒരുപാട് എക്സ്ട്രോവേർട്ടുകൾ ഉണ്ടോ? നിങ്ങൾ അവരെയൊക്കെ ആലോചിച്ച് നോക്കും നമ്മൾ ഈ ഒരു എക്സ്ട്രോവേർട്ടുകളുടെ കാര്യം പറയുമ്പോൾ കേട്ടോ. അപ്പോൾ നമുക്ക് അവരെ കുറച്ച് കാര്യങ്ങളിലേക്കൊക്കെ കടന്നു പോകാം അല്ലേ. നമ്മുടെയൊക്കെ ജോലി സ്ഥലങ്ങളിലായാലും അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വീടുകളിലായാലും അങ്ങനെ നമ്മൾ പോകുന്ന പല പല ഇടങ്ങളിലായാലും ചെറിയ ഏതെങ്കിലും ഒരാളെങ്കിലും ഒരു എക്സ്ട്രോവേർട്ടായിട്ട് കാണാതിരിക്കില്ല. അതായത് അവരവിടെ ഉണ്ടെങ്കിൽ തന്നെ ആകെപ്പാടെ മൊത്തത്തിലൊരു ബഹളം ഇങ്ങനെ കയറി വരും. അപ്പോൾ ഭയങ്കര ഒച്ചപ്പാടായിരിക്കും, എപ്പോഴും ഭയങ്കര എനർജിയൊക്കെ ആയിരിക്കും അവരുടെ ഒരു കയ്യിൽ എപ്പോഴും അല്ലേ. ആരോടും ചോദിക്കാതെ തന്നെ ഇങ്ങനെ പലരും ഉണ്ട്. നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻസ് ഒക്കെ വരുന്ന സമയത്ത് മൈക്ക് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ താഴെ വയ്ക്കാതെ സംസാരിക്കുന്ന ഒരുപാട് പേരല്ലേ. അല്ലെങ്കിൽ അവർക്കെപ്പോഴും ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമുക്ക് ചുറ്റിനെ ഇരിക്കുന്നവരുടെ മുന്നിലൊന്ന് ഹീറോ ആവുക, അല്ലെങ്കിൽ അവരെയൊക്കെ ഒന്ന് സന്തോഷിപ്പിക്കുക, അതായിരിക്കും ഈ ഒരു എക്സ്ട്രോവേർട്ടുകളുടെ വലിയൊരു ലക്ഷ്യമെന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ പലരും വിചാരിക്കാറുണ്ട് ഇവർക്കൊക്കെ ഭയങ്കര ഷോ ഓഫ് ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ സംസാരിക്കുന്നതെന്നൊക്കെ അല്ലേ. പക്ഷേ ശരിക്കുള്ള സത്യം അതൊന്നും അല്ല കേട്ടോ. ഈ എക്സ്ട്രോവേർട്ടുകളുടെ ലോകം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞു ഇൻട്രോവേർട്ടുകൾക്ക് എനർജി സംഭരിക്കുന്നത് അവരൊറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു സമയത്താണ്. പക്ഷേ നമ്മുടെ ഈ ഒരു എക്സ്ട്രോവേർട്ടുകളെ സംബന്ധിച്ച് അവരൊന്ന് ചാർജ് ആകുന്നത്, ഒന്ന് എനർജറ്റിക് ആകുന്നത് ആളുകൾക്കിടയിലൊക്കെ ഇരിക്കുന്ന സമയത്താണ് കേട്ടോ. അവരെത്ര തളർന്നിരിക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിലും അവരുടെ നാല് സുഹൃത്തുക്കളൊക്കെ ഒന്ന് കണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് ഒന്ന് ചില്ല് വൈബടിച്ച് വരുമ്പോഴേക്കും അവരൊന്ന് ഓണും ആകും കേട്ടോ. ഫുൾ ഓൺ പവർ അവരുടെ ഒരു ശരീരത്തിലേക്ക് ഇങ്ങനെ പ്രവേശിക്കും എന്നാണ് പറയുന്നത്. അവരുടെ ആവേശമൊക്കെ മൊത്തത്തിലൊന്ന് ഇരട്ടിയാകും എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ അത് കൂടാതെ തന്നെ ഇവരൊരു തുറന്ന പുസ്തകം പോലെയാണ് കേട്ടോ. ഇവരുടെ ഉള്ളിൽ ഒന്നും ഇവർക്ക് വെക്കാൻ കഴിയില്ല, അതാണ് സത്യം. അതായത് ഇവർക്ക് വിഷമമായാലും സന്തോഷമായാലും അതൊക്കെ അവരുടെ ഉള്ളിലുള്ള എല്ലാ ഫീലിങ്സും അവർ അപ്പം തന്നെ അങ്ങ് പ്രകടിപ്പിക്കും. അതുകൊണ്ട് തന്നെ അതുകൂടാതെ തന്നെ ദേഷ്യമായാലും അവരപ്പം തന്നെ, ഇപ്പോൾ അവർക്ക് ദേഷ്യം വരുന്നുണ്ടോ, അവർ ഒരു സിറ്റുവേഷനെ നോക്കാതെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ പ്രതികരിക്കും. വിഷമാകുന്നുണ്ടോ അവിടെ നിന്ന് അവർക്ക് അറിയും. സന്തോഷമാകുന്നുണ്ടെങ്കിൽ അവരൊന്നും നോക്കില്ല, ചുറ്റുപാടുകളൊന്നും നോക്കാതെ വലിയ രീതിയിൽ പൊട്ടിച്ചിരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണ് ഇവർക്കൊരു മര്യാദ ഇല്ലാത്ത രീതിയിലൊക്കെയാണല്ലോ പെരുമാറുന്നതെന്നൊക്കെ നമ്മളിപ്പോൾ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ കാര്യം ഇതാണ്, അവർക്ക് ഒന്നും ഇങ്ങനെ ഉള്ളിലൊന്നും വെക്കാൻ അറിയില്ല. അവരെപ്പോഴും ഒരു തുറന്ന പുസ്തകം പോലെയായിരിക്കും. ഇങ്ങനെ തുറന്നൊരു പുസ്തകമായിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ എക്സ്ട്രോവേർട്ടുകൾക്ക് ഒരുപാട് മാനസിക സമ്മർദ്ദമൊന്നും ഇല്ല എന്നാണ് നമ്മുടെ പഠനങ്ങളൊക്കെ പറയുന്നത് കേട്ടോ. അത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നമുക്ക് അറിയാവോ, നമ്മുടെ എക്സ്ട്രോവേർട്ടുകളൊക്കെ ചോദിച്ചാൽ അറിയല്ലേ. അപ്പോൾ നമുക്കിനി ഇവരെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. വീണ്ടും നമുക്ക് കുറച്ച് പാട്ടുകളിലൂടെ കടന്നു പോയാലോ.

നമ്മളുടെ ഒരുപാട് സംസാരിക്കുന്ന വയൽ നാക്കിടാതെ സംസാരിക്കുന്ന ആ ഒരു എക്സ്ട്രോവേർട്ടുകളുടെ കാര്യമാണ് കേട്ടോ. ഇനി നമുക്ക് ആ ഒരു എക്സ്ട്രോവേർട്ടുകളുടെ കാര്യം പറയുകയാണെങ്കിൽ, അവർക്ക് എപ്പോഴും റിസ്ക്കുകളെ ഏറ്റെടുക്കാനുള്ള ധൈര്യം വളരെയധികം കൂടുതലാണ് കേട്ടോ. അതായത് പുതിയ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ ഇവരുടെ ലൈഫിൽ ഇവർക്ക് വളരെയധികം ഇഷ്ടമാണെന്നാണ് പറയുന്നത്. ഇവരെവിടെ പോയാലും അവർക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും. ഈ ഒരു എക്സ്ട്രോവേർട്ടുകളുടെ കൂടെ പോകുന്ന സമയത്ത് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഒരുപാട് കൂട്ടുകാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും. റോഡിലോട്ട് എവിടെ പോയാലും ഇവർക്ക് ഒരുപാട് പരിചയക്കാരുണ്ടായിരിക്കും. എപ്പോഴും ഇങ്ങനെ കൈയൊക്കെ പൊക്കി കാണിച്ചിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ക്യാരക്ടറായിരിക്കും ഇവർക്ക്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എവിടെ പോയാലും പ്രത്യേക ഒരു നേതൃത്വം ഏറ്റെടുക്കാൻ വലിയൊരു കഴിവ് തന്നെയുണ്ട്. ഇതെനിക്ക് പറ്റും, എനിക്കിത് പറ്റും, സാധിക്കും, എനിക്ക് പറ്റാത്തതായിട്ട് എന്താണുള്ളത്, അങ്ങനെ അവർ അവരെ തന്നെ ഇങ്ങനെ പറയും. നമുക്കിങ്ങനെ സ്വയം പൊങ്ങി ഇങ്ങനെയൊക്കെ തോന്നും. പക്ഷേ അവരെന്താണ്, അവർക്ക് ഭയങ്കര ആത്മവിശ്വാസമൊക്കെ ഉള്ളൊരു കൂട്ടരാണ് നമ്മുടെ ഈ ഒരു എക്സ്ട്രോവേർട്ടുകൾ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നമുക്ക് പൊതുവേ മിക്കപ്പോഴും എല്ലാവർക്കും, അതായത് നമ്മുടെ ഇൻട്രോവേർട്ടുകളെ സംബന്ധിച്ച്, അവർക്കിങ്ങനെ ഫോണൊന്നും എടുക്കുന്നത് അധികം ഇഷ്ടമല്ലായിരിക്കും. കാരണം അവർക്കധികം സംസാരിക്കാൻ ഇഷ്ടമല്ല. ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്നവരായതുകൊണ്ട് അവർക്ക് ഒരുപാട് ഇങ്ങനെ ഫോണിൽ സംസാരിക്കുന്ന ഇഷ്ടമല്ലായിരിക്കും. നേരെ മറിച്ച് നമ്മുടെ ഈ ഒരു എക്സ്ട്രോവേർട്ടുകൾക്ക് ഫോൺ റിംഗ് അടിക്കുന്ന സൗണ്ട് കേൾക്കുമ്പോഴേ വളരെയധികം സന്തോഷമായിരിക്കും. ഇപ്പോൾ അവരെന്തെങ്കിലും ഒരു വിഷമത്തിലിരിക്കുന്ന സിറ്റുവേഷൻ വരികയാണെങ്കിൽ, അവരുടെ ഫോണിന്ന് റിംഗ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ആ ഒരു വിഷമമൊക്കെ മറന്ന് ആരാണോ വിളിക്കുന്നത് അവരുടെ അടുത്ത് ഇങ്ങനെ വളവളാതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ആ ഒരു സങ്കടത്തിനൊക്കെ ഒരുപാട് ചേഞ്ചസൊക്കെ വരും കേട്ടോ. പിന്നെ അതുകൂടാതെ തന്നെ നമ്മളിപ്പോൾ ഈ എക്സ്ട്രോവേർട്ടുകളുടെ കാര്യം പറയുകയാണെങ്കിൽ, ഇവരുമായിട്ട് പുറത്ത് പോവുകയാണ് നമ്മൾ. അപ്പോൾ നമുക്കൊരു പരിചയമില്ലാത്ത ഒരാളെ കണ്ടു കഴിഞ്ഞാലും, ബസ്സിലായിക്കോട്ടെ, ട്രെയിനിലായിക്കോട്ടെ, ഏതെങ്കിലും ഒരു യാത്രയിലായിക്കോട്ടെ, ഒരു പരിചയമില്ലാത്ത ആരെ കണ്ടാലും അവർ പെട്ടെന്ന് ഭയങ്കര ഒരു അറ്റാച്ചങ് ആകും. കയറി അങ്ങ് ഭയങ്കര മിണ്ടുകയും ഭയങ്കര അറ്റാച്ച്മെൻറ്റിലേക്ക് കടന്നു പോവുകയൊക്കെ ചെയ്യാറുണ്ടല്ലേ. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരുപാട് സുഹൃത്ത് വലയങ്ങളൊക്കെ ഒരുപാടുണ്ടായിരിക്കും. പിന്നെ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് എപ്പോഴും ഒരു ബോറടി ഫീൽ ചെയ്യും. അതായത് ആരോടെങ്കിലുമൊക്കെ സംസാരിച്ചിരുന്നില്ലെങ്കിൽ ഇവർക്ക് വല്ലാത്തൊരു ബോറടി ഇവരുടെ ലൈഫിൽ ഫീൽ ചെയ്യാറുണ്ടെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ എപ്പോഴും എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ ഇങ്ങനെ ഏർപ്പെടാൻ ശ്രമിക്കാറുണ്ടെന്നാണ് പഠനങ്ങളൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ എക്സ്ട്രോവേർട്ടുകൾക്കായി സ്പെഷ്യലായിട്ട് നമുക്ക് കുറച്ച് സൂപ്പർ സൂപ്പർ പാട്ടുകളൊക്കെ കേട്ടിട്ട് തിരികെ തല്ലേ.

0: ടു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: ആദ്യത്തെ കൺമണിക്ക് ഇനിയും കാത്തിരിക്കണം. അമ്മയും അച്ഛനും എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലലബി ഫെർട്ടിലിറ്റി സെന്ററിൽ എക്സ്പേർട്ട് ഡോക്ടേഴ്സിനും അത്യാധുനിക സൗകര്യങ്ങൾക്കുമൊപ്പം ഏറ്റവും ഫലപ്രദമായ ചികിത്സാ രീതികളും.
0: കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ. പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
2: റേഡിയോ ജംഗ്ഷൻ.

പൊളി പൊളി പാട്ടുകൾ കേട്ടിട്ട് വീണ്ടും നമ്മൾ തിരികെയെത്തിയിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നിങ്ങളോടൊപ്പം കൂടെ തന്നെ ഉള്ളത് ആർ ജെ ഐശ്വര്യയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ എക്സ്ട്രോവേർട്ടുകളുടെ കാര്യം അങ്ങനെ പറഞ്ഞു പറഞ്ഞു പോവുകയാണല്ലേ. ശരിക്കും പറഞ്ഞാൽ ഒരു ആൾക്കൂട്ടത്തിന് ജീവൻ നൽകുന്നത് ഈ ഒരു എക്സ്ട്രോവേർട്ടുകളാണെന്ന് പറയാമല്ലേ. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിയിലൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ട്രിപ്പൊക്കെ പോവുകയാണ്, ആ ഒരു സമയത്ത് നമ്മൾ ഒരു ഇൻട്രോവേർട്ടും എക്സ്ട്രോവേർട്ടും എല്ലാവരോടും ഇങ്ങനെ മിക്സഡായിട്ട് ഇങ്ങനെ പോകുമ്പോഴാണ് ഒരു രസം എന്ന് പറയുന്നത് അല്ലേ. എങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു വണ്ടിയിൽ ഒരു ട്രിപ്പ് പോവുകയാണ് നമ്മൾ, എല്ലാ ഒരു വണ്ടിയിൽ ഇരിക്കുന്ന എല്ലാവരും എക്സ്ട്രോവേർട്ടുകളാണെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ ഒരു ട്രിപ്പ് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുമോ? പറ്റുന്നവരുണ്ടാകും, പക്ഷേ മൊത്തത്തിൽ നോക്കുമ്പോൾ പറ്റില്ല എന്ന് തന്നെ പറയല്ലേ. ഒരു ബഹളവും കാര്യങ്ങളൊക്കെ ഇല്ലാതെ എങ്ങനെയാണ് അല്ലേ ചില്ല് വൈബാകുന്നത്. പിന്നെ ഇവരെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ എക്സ്ട്രോവേർട്ടുകളുടെ ഫ്രണ്ട്സിനെയൊക്കെ സംബന്ധിച്ച് ഇവർ അടുത്തില്ലെങ്കിൽ നമുക്ക് വല്ലാത്തൊരു ഇവരെ മിസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഇങ്ങനെ എപ്പോഴും കൂടുതലായിരിക്കും. കാര്യം ഇവരെപ്പോഴും ഇങ്ങനെ അടുത്തുള്ള സമയത്ത് എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞ് നമ്മളെപ്പോഴും ചിരിപ്പിക്കുക, അതാണ് ഇവരുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ നമുക്കെപ്പോഴും ഇവരെ മിസ് ചെയ്യാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്കൊക്കെ എല്ലാവർക്കും കിട്ടുന്ന ഒരു അനുഗ്രഹമല്ലല്ലോ. ആരെങ്കിലും ഇപ്പോൾ ഒരു വിഷമിച്ചിരിക്കുന്ന ഒരാളെ കാണുക, അവരെങ്ങനെ സമാധാനിപ്പിക്കുക, അങ്ങനെയൊക്കെ നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷേ ഈ ഒരു എക്സ്ട്രോവേർട്ടുകൾക്ക് അവർക്ക് ഈ ഒരു കാര്യം വളരെയധികം ഈസി ആയിരിക്കും. അവരെന്തെങ്കിലുമൊക്കെ വർത്തമാനങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നമ്മുടെ മനസ്സിലെ ആ ഒരു ചിന്ത തന്നെ മാറ്റിയെടുക്കും. ചിലപ്പോഴൊക്കെ നമ്മളെ വളരെയധികം കാര്യങ്ങളിലൂടെ കടന്നുപോയി നമ്മുടെ ആ ഒരു വിഷമത്തെ തന്നെ നമ്മൾ മറക്കാൻ കൂടെ ഇവരുണ്ടെങ്കിൽ കാരണമാകും അല്ലേ. ഇനി നമുക്ക് മറ്റൊരു കൂട്ടരുണ്ട്, അവരെക്കുറിച്ച് സംസാരിക്കാം അല്ലേ. നമ്മൾ എക്സ്ട്രോവേർട്ടുകളെ കുറിച്ച് സംസാരിച്ചു, ഇൻട്രോവേർട്ടുകളെ കുറിച്ച് സംസാരിച്ചു. ഇനി ഇത് രണ്ട് സ്വഭാവമുള്ള കൂട്ടരുണ്ട് കേട്ടോ, അവരെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അവരുടെ പേരെന്താണെന്നൊക്കെ ഒരുപാട് പേർക്ക് അറിയായിരിക്കും, അറിയാത്തവർക്കായിട്ട് നമ്മളിപ്പോൾ പറയുന്നില്ല കേട്ടോ. വീണ്ടും പാട്ടുകൾക്ക് ശേഷം നമുക്ക് ആ ഒരു ടോപ്പിക്കിലേക്ക് കടന്നു വരാം അല്ലേ. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ്. കൂടെ തന്നെയുള്ളത് ഐശ്വര്യ ആണ് കേട്ടോ.

എത്താമിത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലേക്ക്. കൂടെ തന്നെയുള്ളത് ഐശ്വര്യാണ് കേട്ടോ. ഇപ്പൊ ഇത്രയും നേരം നമ്മൾ രണ്ട് സ്വഭാവക്കാരെ കുറിച്ച് സംസാരിച്ചു, എക്സ്ട്രോവേർട്ടുകളും ഇൻട്രോവേർട്ടുകളും. ഇനിയുള്ളത് ലോകത്തിലെ 60% ആളുകളും ഈ ഒരു വിഭാഗത്തിൽ പെടുന്നവരാണ്, അതായത് ആംബിവേർട്ടുകൾ എന്നാണ് ഇവരെ വിളിക്കുന്നത് കേട്ടോ. അതായത് ഇവർക്ക് ഇൻട്രോവേർട്ടുകളുടെ സ്വഭാവവും എക്സ്ട്രോവേർട്ടുകളുടെ ആവേശവും, അതായത് ഇത് രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു സ്വഭാവമാണ് ഈ ഒരു കൂട്ടർക്കുള്ളത് കേട്ടോ. അതായത് ഇരിക്കുന്ന ഇരിപ്പിൽ ഇവർക്ക് ചിലപ്പോൾ അവർക്ക് എപ്പോഴും ഇങ്ങനെ ഭയങ്കര രീതിയിൽ സംസാരിക്കാൻ ഇഷ്ടമായിരിക്കും, പക്ഷേ ഇല്ല സ്വിച്ച് ഇട്ടതുപോലെ ആയിരിക്കും അവർക്ക് എക്സ്ട്രോവേർട്ട് ആ ഒരു രീതിയിലേക്ക് മാറുന്നത്. നമ്മളുള്ള സിനിമയിൽ അന്യൻ സിനിമയിലെ അന്യനെയും അമ്പിയൊക്കെ പോലെ പെട്ടെന്ന് പെട്ടെന്ന് വേറെ ഒരു സ്വഭാവം മാറും. അതായത് ഇത് രണ്ടിൻ്റെയും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു വേർഷൻസ് ആയിരിക്കും ഈ ഒരു ആംബിവേർട്ടുകളെന്ന് പറയുന്നത് കേട്ടോ. അതായത് ഇവരുടെ ഒരുപാട് പ്രത്യേകതയിലേക്കും നമുക്ക് കടന്നു പോകാം. ഇവർക്ക് സാഹചര്യത്തിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാനുള്ള ഒരു പ്രത്യേക കഴിവുള്ളവരാണ്. അതായത് ഒരു പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് എല്ലാവരുടെ സംസാരിക്കുവാനും ആഘോഷിക്കാനും ഒക്കെ ഇവർക്കൊരു മടിയില്ല. പക്ഷേ ഒരു ആ പാർട്ടി കഴിയുന്നൊരു സമയം എനിക്കിനി കുറച്ച് നേരം തനിയെ ഇരിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ആ ഒരു സമയത്ത് ഇവർ തനിയെ ഇരുന്നു കൊണ്ടും ആ ഒരു പാർട്ടി ആസ്വദിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവർ നല്ലൊരു കേൾക്കാനുമാണ്, അതുപോലെ തന്നെ നന്നായിട്ട് സംസാരിക്കുന്ന ഒരു ഭാഗം. അതായത് ഇങ്ങനെ കേട്ടിരിക്കുക, നമ്മളൊന്നും മിണ്ടാതിരിക്കുക മാത്രമല്ല, കേട്ട് എല്ലാം കേട്ടുകൊണ്ട് ഇങ്ങനെ മിണ്ടാതിരിക്കുക മാത്രമല്ല, നമ്മൾ കേൾക്കുകയും ചെയ്യും, അതിനോടൊപ്പം തന്നെ നമ്മൾ നല്ല രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്നവരായിരിക്കും ഇവർ കേട്ടോ. ഇവർക്കും പെട്ടെന്ന് സുഹൃത്തുക്കളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവരുടെ ഒരു സുഹൃത്ത് വലയത്തിലേക്ക് കടന്നു വരണമെങ്കിൽ ഇവർ നല്ല വ്യക്തമായിട്ടുള്ള പ്ലാനിങ് ഉണ്ടായിരിക്കും. ഇവർ ആ ഒരു ആൾക്കാരെ ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കേണ്ട എന്നിങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും ഇവരൊരു സുഹൃത്ത് വലയത്തിലേക്കൊക്കെ കടന്നു പോകുന്നത് കേട്ടോ. ഈ ഒരു ആംബിവേർട്ടുകൾ ടീം വർക്കുകളിലൊക്കെ വളരെയധികം മികവ് പുലർത്താൻ സാധ്യതയുള്ളവരാണെന്ന് പറയുന്നു. അതായത് ഇവർക്ക് എക്സ്ട്രോവേർട്ടുകളുടെ കഴിവുണ്ട്, ഇൻട്രോവേർട്ടിൻ്റെ കഴിവും ഉള്ളതുകൊണ്ട് തന്നെ ഇവർ ടീമായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് ഇവർ പ്രത്യേകം നമുക്കിങ്ങനെ ആകർഷകമായുള്ളൊരു രീതിയിലുള്ള ഒരു സ്വഭാവം ഇവർക്കുണ്ടെന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു കൂട്ടരെ കുറിച്ച് സംസാരിക്കാം. വീണ്ടും പാട്ടുകൾക്ക് ശേഷം മടങ്ങിയെത്താം അല്ലേ.

എത്തുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മള് ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി നമുക്ക് മറ്റ് ഒരു രണ്ട് മൂന്ന് കൂട്ടരെ കുറിച്ചുകൂടെ പറയാം അല്ലേ. നിങ്ങൾക്കറിയാവോ പെസിമിസ്റ്റുകളെ കുറിച്ചിട്ട്? നമുക്ക് അവരെ കുറിച്ചിട്ട് അറിയാം അല്ലേ. അതായത് ഇവര് നമ്മളെപ്പോഴും കാണാറുള്ള ഒരു കൂട്ടര് തന്നെയാണ് കേട്ടോ. അതായത് എന്ത് നല്ല കാര്യം നടന്നാലും അതിലൊരു നെഗറ്റീവ് വശം കണ്ടുപിടിക്കാൻ ഈ ഒരു കൂട്ടർക്ക് പ്രത്യേക ഒരു കഴിവാണ് കേട്ടോ. അതായത് ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു യാത്ര പോകാൻ ഇങ്ങനെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര ഒരു ആവേശത്തിലായിരിക്കും. പക്ഷേ ഈ ഒരു പെസിമിസ്റ്റുകൾ എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മഴ പെയ്യുമോ, ഇനി വണ്ടി പഞ്ചറാവുമോ, നമ്മൾ പോകുന്ന വഴി അല്ലെങ്കിൽ നമ്മൾ ചെല്ലുന്ന ഹോട്ടലിലെ ഭക്ഷണമൊക്കെ മോശമായി പോകുമോ, അങ്ങനെ അങ്ങനെ ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നവരാണ് ഈ ഒരു പെസിമിസ്റ്റുകളെന്ന് പറയുന്നത് കേട്ടോ. ഇനി മറ്റൊരു കൂട്ടരുണ്ട് പെർഫെക്ഷണലിസ്റ്റുകൾ. അതായത് ഇവരുടെ കൂടെ ജീവിക്കാൻ ഇമ്മിണി പാടാണ് കേട്ടോ, ഇച്ചിരി പാടാണ്. അതായത് ഇവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെ 100% ഇങ്ങനെ കൃത്യമായിരിക്കണമെന്ന് ഇവർക്ക് ഭയങ്കര നിർബന്ധമാണ് കേട്ടോ. അതായത് ഒരു വീട് വൃത്തിയാക്കിയാൽ പോലും ഒരു തരി മണ്ണ് പോലും വീട്ടിനുള്ളിൽ കയറരുത്. അതായത് നമ്മൾ ഈ ഒരു OCD പ്രശ്നമൊക്കെ പറയത്തില്ലേ, അതൊക്കെ തന്നെ നമുക്ക് ഈ ഒരു കാര്യത്തിലേക്ക് തന്നെ ഇവരുടെ ഒരു രീതിയിലേക്ക് പറയാം കേട്ടോ. അതായത് ഇവരെന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ആ ചെയ്യുന്ന ഇവർ എന്ത് കാര്യത്തിലാണോ ഏർപ്പെടുന്നത് ആ ഒരു കാര്യം 100% പെർഫെക്റ്റ് ആക്കണമെന്നാണ് ഇവരുടെ ഒരു ആഗ്രഹം. നമ്മൾ ആരെയും താഴ്ത്തി കെട്ടുന്നില്ല, എല്ലാവർക്കും ഒരു പലതരത്തിലുള്ള സ്വഭാവങ്ങളൊക്കെ അല്ലേ അല്ലേ. അവനോന് ഇഷ്ടമുള്ള രീതിയിൽ അവനോ ജീവിക്കട്ടെ അല്ലേ. ശരിക്കും പറഞ്ഞാൽ നമ്മളിന്ന് പറഞ്ഞിട്ടുള്ളത് മനുഷ്യന്മാരുടെ സ്വഭാവത്തിനെ കുറിച്ചിട്ടാണ്. കോമൺ ആയിട്ട് നമ്മൾക്കിടയിൽ കാണുന്ന ആളുകളുടെ സ്വഭാവത്തെ കുറിച്ചിട്ടാണ്. പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. നമുക്ക് മനുഷ്യൻ എന്ന് പറയുന്നത് വളരെയധികം നിഗൂഢമായിട്ടുള്ള ഒരു വലിയൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞിരുന്ന ഒരുപാട് സമയം പോയി. അപ്പോൾ നമുക്ക് ടാറ്റാ ബൈ ബൈ സി യു പറയാനുള്ള നേരമായി. തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ എൻ്റെ റേഡിയോ 91.2. ആറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

കളക്ടർ എൻ ദേവിദാസ് ചുമതല കൈമാറി. 2018 ബാച്ച് IAS ഉദ്യോഗസ്ഥയാണ് ജില്ലാ കളക്ടർ. വ്യവസായ വകുപ്പിൽ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയിലിരിക്കെയാണ് കൊല്ലത്തേക്കുള്ള നിയമനം. കയർ വികസന വകുപ്പ് ഡയറക്ടർ, ദേശീയ കയർ ഗവേഷണ പഠന കേന്ദ്രം ഡയറക്ടർ, KTDFC മാനേജിംഗ് ഡയറക്ടർ എന്നീ അധിക ചുമതലകളും വഹിച്ചിരുന്നു. ജില്ലയിൽ നടപ്പാക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ജില്ലാതല കോ ഓർഡിനേഷൻ ആൻഡ് മോണിറ്ററിംഗ് സമിതി അവലോകന യോഗത്തിൽ നിർദ്ദേശം. 47 പദ്ധതികളുടെ പുരോഗതി യോഗം വിലയിരുത്തി. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി ഉച്ചഭക്ഷണ വിതരണത്തിനുള്ള പാചകവാതക സിലിണ്ടറുകളുടെ ലഭ്യത ഉറപ്പാക്കാനും ആവശ്യമെങ്കിൽ ബദൽ മാർഗ്ഗങ്ങൾ തേടാനും നിർദ്ദേശിച്ചു. ദേശീയ ആരോഗ്യ ദൌത്യം, അമൃത് തുടങ്ങിയ പദ്ധതികളുടെ വിശകലനത്തിനായി ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ അടിയന്തര യോഗം ചേരുന്നതിനും തീരുമാനിച്ചു. ചവറയിൽ 30 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന അർബുദ ചികിത്സാ കേന്ദ്രം പദ്ധതിയുടെ അന്തിമ അംഗീകാരത്തിന് അടിയന്തര നടപടി സ്വീകരിക്കും. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വേതനമായി 24 കോടി രൂപയും ആസ്തി വികസനത്തിനായുള്ള നിർമ്മാണ ചെലവിനായി 36,84,00,000 രൂപയും അനുവദിക്കുന്നതിനുള്ള നടപടികളും വേഗത്തിലാക്കും. PMGSY റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകി. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ NK പ്രേമചന്ദ്രൻ MP അധ്യക്ഷനായി. 2026 മാർച്ച് മാസം നടന്ന രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 സെക്രട്ടേറിയറ്റ് PRD പ്രസ് ചേംബറിൽ പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക ഫലപ്രഖ്യാപനത്തിന് ശേഷം വെബ്സൈറ്റുകളിലും മൊബൈൽ ആപ്ലിക്കേഷനുകളിലും ഫലം ലഭ്യമാകും. കേരള സർക്കാരിന്റെ വിവിധ സേവനങ്ങൾ നൽകുന്ന നമ്മുടെ കേരളം kerala.gov.in എന്ന സൈറ്റിലൂടെയും മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും കൂടാതെ വാട്സപ്പിലും പരീക്ഷാ ഫലം അറിയാം. +1 പ്രവേശനത്തിൽ 30% വരെ അധിക സീറ്റുകൾ അനുവദിച്ച സർക്കാർ. കഴിഞ്ഞ വർഷം വരെ തുടർന്ന താൽക്കാലിക ബാച്ചുകൾ ഈ വർഷം തുടരാനും അനുമതി നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, കോഴിക്കോട്, പാലക്കാട്, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ സർക്കാർ സ്കൂളുകളിൽ 30% +1 സീറ്റുകൾ അധികമായി അനുവദിച്ചു. ഇതേ ജില്ലകളിലെ എയ്ഡഡ് സ്കൂളുകളിൽ 20% സീറ്റുകളും കൂട്ടി. കഴിഞ്ഞ വർഷം അനുവദിച്ച 314 താൽക്കാലിക ബാച്ചുകളിൽ 313 ബാച്ചുകൾ തുടരും. PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടി. May 25 August 31 ഇടയിൽ അവസാനിക്കുന്ന 289 റാങ്ക് ലിസ്റ്റുകളാണ് November 30 വരെ നീട്ടിയത്. വിവിധ റാങ്ക് ലിസ്റ്റുകളിലായി 30,845 ഉദ്യോഗാർത്ഥികളാണ് ജോലി കാത്തിരിക്കുന്നത്. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടാൻ ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരം ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പുതിയ സർക്കാർ PSCക്ക് ശുപാർശ നൽകിയിരുന്നു. PSC തിങ്കളാഴ്ച ചേർന്ന യോഗത്തിലാണ് ശുപാർശ അംഗീകരിച്ചത്. ബക്രീദ് പ്രമാണിച്ച് സപ്ലൈകോ വിൽപ്പനശാലകൾക്ക് 28 അവധിയായിരിക്കുമെന്ന് സപ്ലൈകോ അറിയിച്ചു. നാളെ മെഡിക്കൽ സ്റ്റോർ ഒഴികെയുള്ള സപ്ലൈകോ വിൽപ്പനശാലകൾ തുറന്നു പ്രവർത്തിക്കും. ബക്രീദ് പ്രത്യേക കിറ്റിന്റെ വിൽപ്പനയും നാളെ വരെ നീട്ടിയിട്ടുണ്ട്. സംസ്ഥാനത്തിനും ശക്തമായ മഴയ്ക്ക് സാധ്യത. ഒറ്റപ്പെട്ടയിടങ്ങളിൽ വെള്ളിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത്. ബുധനാഴ്ച തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. അതേസമയം കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ബുധനാഴ്ച വരെ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. സംസ്ഥാനത്ത് ചാഞ്ചാടിയാടി, സ്വർണവില വീണ്ടും താഴേക്ക്. ഗ്രാമിന് 45 രൂപയും പവന് 360 രൂപയുമാണ് കുറഞ്ഞത്. ഇതോടെ സ്വർണവില ഗ്രാമിന് 14,565 രൂപയിലും പവന് 116,520 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ചുറ്റുവട്ട വിശേഷങ്ങൾ പൂർണ്ണമാകുന്നു. കാതോർത്തുകൊണ്ടേയിരിക്കും KRD കമ്മ്യൂണിറ്റി. എന്റെ റേഡിയോ 91.2.

നമസ്കാരം. എന്റെ റേഡിയോ 91.2 ചുറ്റുവട്ട വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ ഗോപിക. ജില്ലാ കളക്ടറായി ആനി ജൂല തോമസ് ചുമതലയേറ്റു. രാവിലെ 10:30 പുതിയ ജില്ലാ കളക്ടറെ ADM TK വിനീത് ഇതര ഉദ്യോഗസ്ഥരുമായി ചേർന്ന് സ്വീകരിച്ചു. ചേംബറിൽ സ്ഥാനമൊഴിയുന്ന ജില്ലാ

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. ജനാധിപത്യ രാജ്യങ്ങൾ എന്ന നിലയിൽ ഭീകരവാദത്തെ ചെറുക്കുന്നതിൽ ക്വാഡ് ശ്രദ്ധ കേന്ദ്രീകരിച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സംസ്ഥാനത്തെ ഉന്നത വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ യോഗം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ സ്ത്രീ മരിച്ച സംഭവത്തിൽ റിപ്പോർട്ട് തേടി വനം മന്ത്രി ഷിബു ബേബി ജോൺ. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലപ്രഖ്യാപനം ഇന്ന്. മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളിലും തുടക്കം ജനകീയ ക്യാമ്പയിനുമായി ആരോഗ്യവകുപ്പ്. IPL ആദ്യ ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ജനാധിപത്യ രാജ്യങ്ങൾ എന്ന നിലയിൽ ഭീകരവാദത്തെ ചെറുക്കുന്നതിൽ ക്വാഡ് ശ്രദ്ധ കേന്ദ്രീകരിച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ ചേർന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമുദ്ര സുരക്ഷ, നിരീക്ഷണം, ചരക്ക് ഗതാഗത ശൃംഖല, പരിശീലനം, മാനുഷിക സഹായവും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും ഉൾപ്പെടെയുള്ള മേഖലകളിൽ ക്വാഡ് രാജ്യങ്ങളുടെ സഹകരണം കൂടുതൽ ശക്തമാക്കുമെന്നും ശ്രീ ജയശങ്കർ അറിയിച്ചു. യോഗത്തിൽ ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിത്സു മൊട്ടേഗി, US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സേവാതീർത്ഥിലായിരുന്നു കൂടിക്കാഴ്ച. ഉച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെയും സന്ദർശിക്കും. സംസ്ഥാനത്തെ ഉന്നത വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ യോഗം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. PMG വിജിലൻസ് ആസ്ഥാനത്താണ് യോഗം. SP റാങ്ക് മുതൽ മുകളിലോട്ടുള്ള മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആഭ്യന്തരമന്ത്രിയായി ശ്രീ രമേശ് ചെന്നിത്തല ചുമതലയേറ്റ ശേഷം ചേരുന്ന വിജിലൻസിന്റെ ആദ്യ ഉന്നതതല യോഗമാണിത്. വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ സ്ത്രീ മരിച്ച സംഭവത്തിൽ റിപ്പോർട്ട് തേടിയതായി വനം മന്ത്രി ഷിബു ബേബി ജോൺ. മരിച്ച ജെസിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്നും അദ്ദേഹം ചവറയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
1: എന്താകൊണ്ടാണ് ഇതിറങ്ങുന്നതെന്നുള്ള ഒരു ശാസ്ത്രീയ പഠനം ഇതുവരെ ഗവൺമെന്റിന്റെ പക്കലില്ല. അതാണ് എന്നെ ഞെട്ടിച്ചത്. അത് അടിയന്തരമായി അതിന്റെ ഒരു ഹ്രസ്വമായ റിപ്പോർട്ട് അടിയന്തര പ്രാധാന്യത്തോട് നൽകാൻ ഞാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതെല്ലാം ലോങ് ടേം മെഷേഴ്സ് ആണ്. ഷോർട്ട് ടേം മെഷേഴ്സ് എന്നുള്ള നിലയിൽ
0: സംസ്ഥാനത്ത് രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം ഇന്ന് പ്രസിദ്ധീകരിക്കും. വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ഫലപ്രഖ്യാപനം നടത്തും. ഔദ്യോഗിക ഫലപ്രഖ്യാപനത്തിന് ശേഷം നമ്മുടെ കേരളം kerala.gov.in സൈറ്റിലൂടെയും മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും കൂടാതെ വാട്സാപ്പിലൂടെയും പരീക്ഷാഫലമറിയാം. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളിലും തുടക്കം ജനകീയ ശുചീകരണ ക്യാമ്പയിൻ ആരംഭിക്കുമെന്ന് ആരോഗ്യവകുപ്പ്. ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ ഇന്നലെ തിരുവനന്തപുരത്ത് നടന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത്. ക്യാമ്പയിനിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി ശനിയാഴ്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിർവഹിക്കും. മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച് ഉന്നതതല യോഗം നാളെ ചേരും. ഓൺലൈനായി നടക്കുന്ന യോഗത്തിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കളക്ടർമാരും പങ്കെടുക്കും. വെള്ളപ്പൊക്ക പുനരധിവാസം, മഴക്കാല രോഗപ്രതിരോധം, ശുചീകരണം തുടങ്ങിയ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയാകും. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായ ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ സ്മരണയിൽ സപ്ലൈകോ പുറത്തിറക്കുന്ന നോട്ട്ബുക്കുകളുടെ പ്രകാശനം ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് ഇന്ന് നിർവഹിക്കും. എറണാകുളത്ത് നടക്കുന്ന ചടങ്ങിൽ ആലിന്റെ മാതാപിതാക്കളെ ആദരിക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ ഉപകരണമകപ്പെട്ട് ദുരിതമനുഭവിച്ച ഹർഷിനയ്ക്ക് മെഡിക്കൽ കോളേജിൽ ജോലി ലഭിച്ചു. ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ ഓഫീസ് അസിസ്റ്റന്റായി സ്ഥിരം നിയമനമാണ് നൽകിയത്. രാജ്യത്ത് CNG വിലയിൽ വർധന. കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിന്റെ വില കിലോഗ്രാമിന് 2 രൂപയാണ് ഇന്ന് വർധിച്ചത്. രാവിലെ 6 മണി മുതൽ പുതുക്കിയ വില പ്രാബല്യത്തിൽ വന്നു. നിലവിൽ CNGക്ക് കിലോഗ്രാമിന് 83.09 രൂപയാണ് വില. സ്പ്രിംഗ് ടേം പാസിംഗ് ഔട്ട് പരേഡിന് ആതിഥേയത്വം വഹിക്കാനൊരുങ്ങി കണ്ണൂർ ഏഴിമല നാവിക അക്കാദമി. വ്യാഴാഴ്ച നടക്കുന്ന ചടങ്ങിൽ ദക്ഷിണ നാവിക കമാൻഡ് ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന മുഖ്യാതിഥിയാകും. ഇന്ത്യൻ നാവികസേന, തീരസംരക്ഷണ സേന എന്നിവയ്ക്ക് പുറമെ സീഷെൽസ്, ടാൻസാനിയ, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരും പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ്.
0: ഹജ്ജ് കർമ്മങ്ങളിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിന് ഇന്ന് തുടക്കം. 200,000+ തീർത്ഥാടകർ ചടങ്ങിൽ പങ്കെടുക്കും. 1.25 ലക്ഷം ഇന്ത്യക്കാരടക്കം 200,000+ ഹാജിമാർ മിനായിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് മുഴുവൻ ഹാജിമാരും അറഫയിലെത്തും. ശനിയാഴ്ച വരെ ഹജ്ജിന്റെ കർമ്മങ്ങൾ നീളും. ത്യാഗത്തിന്റെ സ്മരണകൾ പുതുക്കുന്ന ബക്രീദിന് 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ പെരുന്നാളിനായി കോഴിക്കോടൊരുങ്ങി. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: കോഴിക്കോട്ടെ പ്രധാന വ്യാപാര കേന്ദ്രമായ മിഠായിത്തെരുവിലും നിരവധി പേരാണ് വസ്ത്രങ്ങൾ ഉൾപ്പെടെ വാങ്ങുന്നതിനായി എത്തുന്നത്. പെരുന്നാൾ ആഘോഷത്തോടനുബന്ധിച്ച് പൊതുജനങ്ങൾക്ക് അവശ്യവസ്തുക്കളും സബ്സിഡി സാധനങ്ങളും ഉറപ്പാക്കി സപ്ലൈകോയും പത്തരം വസ്തുക്കൾ അടങ്ങിയ ബക്രീദ് സ്പെഷ്യൽ കിറ്റും ഒരുക്കിയിട്ടുണ്ട്. സപ്ലൈകോ വിൽപ്പശാലകളിൽ
0: സംസ്ഥാനത്ത് ഇന്ന് ഭേദപ്പെട്ട മഴ ലഭിക്കും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മറ്റു ജില്ലകളിൽ മഴയുടെ ശക്തി കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള ലക്ഷദ്വീപ് തീരത്ത് നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് ധരംശാലയിൽ തുടക്കമാകും. 1st ക്വാളിഫയറിൽ നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. 7:30 മത്സരം. ഇതിൽ വിജയിക്കുന്നവർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടും. നാളെ എലിമിനേറ്റർ മത്സരവും 29th രണ്ടാം ക്വാളിഫയറും നടക്കും. 31st അഹമ്മദാബാദിലാണ് ഫൈനൽ പോരാട്ടം. കൊച്ചി തുറമുഖത്തിന്റെ 98th ദിനാഘോഷങ്ങൾക്ക് തുടക്കമായി. ആഘോഷത്തിന്റെ ഭാഗമായി ഇന്ന് ഉച്ചയ്ക്ക് 2 മണിവരെ പൊതുജനങ്ങൾക്ക് സൌജന്യമായി കപ്പൽ സന്ദർശിക്കാം. വില്ലിംഗ്ടൺ ഐലൻഡ് സാമുദ്രിക ഹാളിൽ ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന ചടങ്ങിൽ മുൻ ചീഫ് സെക്രട്ടറിയും കൊച്ചിൻ പോർട്ട് അതോറിറ്റി മുൻ ചെയർപേഴ്സണുമായ പോൾ ആന്റണി മുഖ്യാതിഥിയാകും. 1928 May 26 കൊച്ചി തുറമുഖത്ത് ആദ്യ കപ്പലായ SS പത്മ എത്തിയ ചരിത്ര ദിവസത്തിന്റെ ഓർമ്മ പുതുക്കലാണ് തുറമുഖ ദിനം. കണ്ണൂരിൽ ഒരു മാസക്കാലം നീളുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് വ്യാഴാഴ്ച തുടക്കം കുറിക്കും. തീർത്ഥാടകർക്ക് അക്കരെ കൊട്ടിയൂരിലെത്താനായി ബാവലിപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച പാലം മന്ത്രി കെ മുരളീധരൻ അല്പം മുമ്പ് ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: മന്തഞ്ചേരിയിൽ നിന്ന് അക്കരെ കൊട്ടിയൂരിലേക്ക് 60 മീറ്റർ നീളവും 5 മീറ്റർ വീതിയുമുള്ള സ്റ്റീൽ പാലമാണ് നിർമ്മിച്ചത്. നേരത്തെയുണ്ടായിരുന്ന പാലത്തിന് ബലക്ഷയമുണ്ടായതിനെ തുടർന്നാണ് 2.5 കോടിയോളം രൂപ ചെലവഴിച്ച് പുതിയ പാലം പണിതത്. നവീകരിച്ച പാർക്കിംഗ് ഗ്രൌണ്ട് വൈദ്യുതി മന്ത്രി.
0: ശബരിമലയിൽ ഇന്ന് പ്രതിഷ്ഠാദിനം. ഇടവ മാസത്തിലെ അത്തം നാളായ ഇന്ന് രാവിലെ 5 മുതൽ സന്നിധാനത്ത് നട തുറന്ന് പൂജകൾ ആരംഭിച്ചു. പതിവ് പൂജകൾക്കൊപ്പം വിശേഷാൽ പൂജകളും നടക്കും. പൂജകൾ പൂർത്തിയാക്കി ഇന്ന് രാത്രി 10 നടയടയ്ക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ കേന്ദ്രത്തിൽ നിന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. 2014 May 26 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദത്തിലേക്ക് ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്തത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം. സെൻസെക്സ് 91 പോയിന്റ് നഷ്ടത്തിൽ 76,407 നിഫ്റ്റി 2 പോയിന്റ് നേട്ടത്തിൽ 24,035 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില കുറഞ്ഞു. ഗ്രാമിന് 45 രൂപ കുറഞ്ഞ് 14,565 പവന് 360 രൂപ കുറഞ്ഞ് 116,520 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. തൃശൂർ വാണിയമ്പാറയിൽ ആംബുലൻസിൽ കടത്തിയ MDMA പിടികൂടി. 280 ഗ്രാം MDMAയുമായി വെട്ടിക്കൽ അഞ്ചേരി സ്വദേശികളാണ് പിടിയിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. ജനാധിപത്യ രാജ്യങ്ങൾ എന്ന നിലയിൽ ഭീകരവാദത്തെ ചെറുക്കുന്നതിൽ ക്വാഡ് ശ്രദ്ധ കേന്ദ്രീകരിച്ചതായി വിദേശകാര്യമന്ത്രി SJ. സംസ്ഥാനത്തെ ഉന്നത വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ യോഗം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ സ്ത്രീ മരിച്ച സംഭവത്തിൽ റിപ്പോർട്ട് തേടി വനം മന്ത്രി ഷിബു ബിബി ജോൺ. 2nd ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലപ്രഖ്യാപനം ഇന്ന്. മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളിലും തുടക്കം ജനകീയ ക്യാമ്പയിനുമായി ആരോഗ്യവകുപ്പ്. IPL ആദ്യ ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
5: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
6: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
7: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
8: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111 82 8081.

0: ഓഫർ ഉണ്ടോടാ?
1: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എസികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എസികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറന്റിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
0: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
2: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനിവർണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.
3: പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

0: ആഗോള വളർച്ചയുടെയും സ്ഥിരതയുടെയും ചാലകമായി ഇൻഡോ പസഫിക് മേഖല തുടരണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഗുൽമാർഗിൽ റോപ്വേയിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ വിജയകരമായി രക്ഷപ്പെടുത്തിയത് ദുരന്ത നിവാരണ ഏജൻസികളുടെ കാര്യക്ഷമതയുടെ തെളിവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള സമാധാന കരാർ സംബന്ധിച്ച് ഖത്തർ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്യാൻ ഇറാൻ വിദേശകാര്യമന്ത്രിയും പാർലമെന്റ് സ്പീക്കറും ദോഹയിൽ. കോംഗോയിലും യുഗാണ്ടയിലും പടരുന്ന എബോള രോഗബാധയുടെ പശ്ചാത്തലത്തിൽ വിമാന കമ്പനികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ഡിജിസിഎ. ഉത്തരേന്ത്യയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ കാലവർഷം ഇന്നോ നാളെയോ എത്തുമെന്നും പ്രവചനം. ഐപിഎൽ പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ഒന്നാം ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. മൂന്ന് ദിവസത്തെ സിക്കിം സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഗാംഗ്ടോക്കിലെത്തി. ഗവർണർ ഓംപ്രകാശ് മാത്തൂർ, മുഖ്യമന്ത്രി പ്രേംസിംഗ് തമാങ് തുടങ്ങിയവർ ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. ഗാംഗ്ടോക്കിലെ നംഗ്യാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടിബറ്റോളജി സന്ദർശിക്കുന്ന രാഷ്ട്രപതി നാളെ നാദുല ചുരത്തിൽ എത്തും. ആഗോള വളർച്ചയുടെയും സ്ഥിരതയുടെയും ചാലകമായി ഇൻഡോ പസഫിക് മേഖല തുടരണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇൻഡോ പസഫിക് മേഖലയുടെ പുരോഗതിക്കാണ് യോഗം പ്രഥമ പരിഗണന നൽകുകയെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു.
1: We have seen encouraging progress on many initiatives as maritime democracies, pluralistic societies and market economies. We share a responsibility towards a free and open Indo-Pacific. The region must remain a driver of global growth and stability. We will be underlining that today through our deliberations, which I'm confident will be useful and productive.
0: ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷി മിത്സു മൊട്ടേഗി, യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ തുടങ്ങിയവരും യോഗത്തിൽ സന്നിഹിതരായിരുന്നു. യോഗത്തിനുശേഷം ജപ്പാനിലെയും ഓസ്ട്രേലിയയിലെയും വിദേശകാര്യമന്ത്രിമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിക്കും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉച്ചയ്ക്ക് ശേഷം ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. 2026 നാഷണൽ സ്പോർട്സ് ഗവർണൻസ്, നാഷണൽ സ്പോർട്സ് ബോർഡ് ചട്ടം, നാഷണൽ സ്പോർട്സ് ട്രിബ്യൂണൽ ചട്ടം 2026 എന്നിവയ്ക്കുള്ള വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. ചട്ടപ്രകാരം തിരഞ്ഞെടുപ്പ് സമിതി ശുപാർശ ചെയ്യുന്ന പാനലിൽ നിന്ന് കേന്ദ്ര സർക്കാർ നിയമിക്കുന്ന ചെയർപേഴ്സണും രണ്ടംഗങ്ങളും ദേശീയ സ്പോർട്സ് ബോർഡിൽ ഉൾപ്പെടും. കായികരംഗത്തെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള വിധി നിർണയ സ്ഥാപനമായി ദേശീയ കായിക ട്രിബ്യൂണൽ പ്രവർത്തിക്കും. എൽപിജി സിലിണ്ടറുകളിൽ നിന്ന് പിഎൻജി കണക്ഷനുകളിലേക്ക് മാറുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. പുതിയ ഇളവുകൾ അർഹതയുള്ള ഉപഭോക്താക്കൾക്ക് പിഎൻജി കണക്ഷൻ ലഭിച്ച് 30 ദിവസത്തിനുള്ളിൽ എൽപിജി കണക്ഷൻ റദ്ദാക്കുന്നതിനായി അപേക്ഷിക്കാം. അല്ലെങ്കിൽ ഭാവിയിൽ പിഎൻജി സൌകര്യമില്ലാത്ത മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറേണ്ടി വരികയാണെങ്കിൽ എൽപിജി കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ സഹായിക്കുന്ന ട്രാൻസ്ഫർ വൌച്ചർ വാങ്ങി സൂക്ഷിക്കാനും സാധിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ കനേഡിയൻ സന്ദർശനം തുടരുന്നു. ഒട്ടാവയിൽ കനേഡിയൻ മന്ത്രി മനീന്ദർ സിന്ധു സംഘടിപ്പിച്ച പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തു. ജനങ്ങളുടെ അഭിലാഷങ്ങൾ, സംരംഭകത്വ മനോഭാവം, വിപണി അവസരങ്ങൾ എന്നിവയിലൂന്നിയാണ് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ വളർച്ചയെന്ന് ശ്രീ പീയൂഷ് ഗോയൽ പറഞ്ഞു. കാനഡയുടെ വളർച്ചയിൽ ഇന്ത്യൻ പ്രവാസികൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്നും അദ്ദേഹം പറഞ്ഞു. ജമ്മുകാശ്മീരിലെ ഗുൽമാർഗിൽ റോപ്വേയിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ വിജയകരമായി രക്ഷപ്പെടുത്തിയത് ഇന്ത്യയുടെ ദുരന്ത നിവാരണ ഏജൻസികളുടെ വേഗത, ധൈര്യം, ഏകോപനം എന്നിവയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സൈന്യം, ജമ്മുകാശ്മീർ പോലീസ്, NDRF, SDRF, ഭരണകൂടം എന്നിവയുടെ സംയുക്ത ദൌത്യത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ദൌത്യത്തിലുൾപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരെയും അഭിനന്ദിക്കുന്നതായി രാജ്യരക്ഷാമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഹോർമൂസ് കടലിടുക്കിന് സമീപമുള്ള ഇറാനിയൻ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളെയും ബോട്ടുകളെയും ലക്ഷ്യമിട്ട് യുഎസ് സൈന്യം ആക്രമണം നടത്തി. വെടിനിർത്തൽ വേളയിൽ സമാധാനപരമായ നീക്കങ്ങളാണ് നടത്തുന്നതെന്നും സ്വയം പ്രതിരോധിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും യുഎസ് സൈന്യത്തിന്റെ ഏകീകൃത കോംബാറ്റന്റ് കമാൻഡുകളിൽ ഒന്നായ സെൻകോം വക്താവ് പറഞ്ഞു. അതേസമയം രാജ്യത്തുടനീളം ഇന്റർനെറ്റ് ബന്ധം പുനഃസ്ഥാപിക്കാൻ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കാൻ ഉത്തരവിട്ടു. 87 ദിവസത്തിലേറെയായി ഇറാനിൽ ഇന്റർനെറ്റ് പൂർണ്ണമായും തടസ്സപ്പെട്ടിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള സമാധാന കരാർ സംബന്ധിച്ച് ഖത്തർ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്യാൻ ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിഫാദും വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ജിയും ദോഹയിൽ. സമാധാന ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഖത്തറിലുള്ള 12 ബില്യൺ ഡോളറിന്റെ സ്വത്തുക്കൾ മരവിപ്പിച്ചത് പിൻവലിക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ട്. അതേസമയം റിപ്പോർട്ടുകൾ ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് നിഷേധിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: എബോള രോഗബാധയുടെ പശ്ചാത്തലത്തിൽ വിമാന കമ്പനികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് DGCA. ഉഗാണ്ട, കോംഗോ എന്നിവിടങ്ങളിൽ സർവീസ് നടത്തുന്ന വിമാന കമ്പനികൾ യാത്രക്കാരിൽ നിന്ന് സെൽഫ് ഡിക്ലറേഷൻ ഫോമുകൾ ശേഖരിക്കണമെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചു. ഇന്ത്യയിലെത്തി 21 ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാക്കുന്ന യാത്രക്കാർ വൈദ്യസഹായം തേടുകയും വിമാനത്താവളത്തിലെ മെഡിക്കൽ ഓഫീസറിനെ അറിയിക്കുകയും ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. 2014 May 26 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പ്രധാനമന്ത്രിക്ക് ആശംസകൾ അറിയിച്ചു. മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഉച്ചയ്ക്ക് ശേഷം കേന്ദ്രധനമന്ത്രി നിർമ്മലാ സീതാരാമനെയും അദ്ദേഹം സന്ദർശിക്കും. ഡൽഹിയിൽ ഇന്ന് ഉഷ്ണതരംഗ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹരിയാന, ചണ്ഡിഗഡ്, പഞ്ചാബ്, ഉത്തർപ്രദേശ്, പടിഞ്ഞാറൻ രാജസ്ഥാൻ എന്നിവിടങ്ങളിലും ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട്. അതേസമയം മിസോറാമിൽ കാലവർഷം ആരംഭിച്ചു. കേരളത്തിൽ ഇന്നോ നാളെയോ കാലവർഷം എത്തിയേക്കും. സാധാരണയായി June 1 കാലവർഷം ഇത്തവണ May 26 ആരംഭിക്കുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതിയും പള്ളുരുത്തി.
3: കേരളത്തിലും ലക്ഷദ്വീപിലുമുള്ള 14 കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ 60% ഇടങ്ങളിലെങ്കിലും May 10 ശേഷം തുടർച്ചയായ 2 ദിവസം 2.5 mm മഴ ലഭിച്ചാലാണ് കാലവർഷം എത്തിയതായി ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാവുക. തൃശൂർ മുതൽ വടക്കോട്ടുള്ള ജില്ലകളിൽ ഇന്ന് രാവിലെ മുതൽ വലിയ തോതിലെ മഴയില്ല. അതേസമയം കൊച്ചി, മൂന്നാർ, കുമരകം, നിലയ്ക്കൽ, കുമ്മളി, ശബരിമല, വർക്കല, പൊന്മുടി തുടങ്ങി തെക്കൻ ജില്ലകളിലെ പല ഭാഗങ്ങളിലും രാവിലെ 10 മണി മുതൽ 5 mm മഴ ലഭിച്ചു വരുന്നുണ്ട്. ലക്ഷദ്വീപിലെ മിനിക്കോ 15 mm മഴയും 40 km വരെയുള്ള കാറ്റുമാണ് ഇന്ന് രാവിലെ 10 മണി മുതൽ രേഖപ്പെടുത്തിയത്.
0: IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് ധരംശാലയിൽ തുടക്കമാകും. 1st ക്വാളിഫയറിൽ നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. രാത്രി 7:30 മത്സരം. ഇതിൽ വിജയിക്കുന്നവർ ഫൈനലിലേക്ക് നേരിട്ട യോഗ്യത നേടും. നാളെ എലിമിനേറ്റർ മത്സരവും 29 രണ്ടാം ക്വാളിഫയറും നടക്കും. May 31 അഹമ്മദാബാദിലാണ് ഫൈനൽ പോരാട്ടം. ഹജ്ജ് കർമ്മങ്ങളിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിന് തുടക്കം. ലോകമെമ്പാടുമുള്ള 1.5 ദശലക്ഷത്തിലധികം തീർത്ഥാടകർ മിനായിൽ നിന്ന് അറഫ പർവ്വത സമതലങ്ങളിലേക്ക് എത്തി. ഇന്ത്യയിൽ നിന്നും ഏകദേശം 1.25 ലക്ഷം പേരാണ് ഹജ്ജ് തീർത്ഥാടനത്തിനെത്തുന്നത്. ഹജ്ജ് കർമ്മങ്ങൾ ശനിയാഴ്ച വരെ നീളും. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള വളർച്ചയുടെയും സ്ഥിരതയുടെയും ചാലകമായി ഇൻഡോ പസഫിക് മേഖല തുടരണമെന്ന് വിദേശകാര്യമന്ത്രി S.ജയശങ്കർ. ഗുൽമാർഗിൽ റോപ്വേയിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ വിജയകരമായി രക്ഷപ്പെടുത്തിയത് ദുരന്ത നിവാരണ ഏജൻസികളുടെ കാര്യക്ഷമതയുടെ തെളിവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള സമാധാന കരാർ സംബന്ധിച്ച് ഖത്തർ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്യാൻ ഇറാൻ വിദേശകാര്യമന്ത്രിയും പാർലമെന്റ് സ്പീക്കറും ദോഹയിൽ. എബോള രോഗബാധയുടെ പശ്ചാത്തലത്തിൽ വിമാന കമ്പനികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് DGCA. ഉത്തരേന്ത്യയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ കാലവർഷം ഇന്നോ നാളെയോ എത്തുമെന്നും പ്രവചനം. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. 1st ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: ചേട്ടാ, നമ്മുടെ ശിവശങ്കര പണിക്കര് കർണാടക സംഗീതം പഠിച്ചതാണോ?
1: എന്താ തനിക്ക് സംഗീതം പഠിക്കണോ?
0: ചേട്ടാ, ഞാൻ കാര്യമായിട്ട് ചോദിച്ചതാ.
1: എന്തേലും ഒരു സംഗതി കേൾക്കുകയോ കാണാതെയോ താൻ ചോദിക്കത്തില്ലെന്ന് എനിക്കറിയാം.
0: ഇന്നലെ ഉച്ചയ്ക്ക് മേപ്പടി ഞാൻ ഇവിടെ വന്നിരുന്നു, വെള്ളം തിളക്കുന്നതേ ഉള്ളായിരുന്നു. അന്നേരം ഒരു ഫോൺ വന്നു, ഫോണിലൂടെ പുള്ളിക്കാരൻ രാഗങ്ങളുടെ പേരൊക്കെ പറഞ്ഞു കൊടുത്തു.
1: പുള്ളിക്കാരൻ പറഞ്ഞത് രാഗങ്ങളാണെന്ന് എനിക്കെങ്ങനെ മനസ്സിലായി?
0: എന്നെ അധികം അങ്ങ് പരിഹസിക്കാതെ, മോഹനം ശങ്കരാഭരണം എന്നൊക്കെ പറഞ്ഞാലേ രാഗത്തിന്റെ പേരാണെന്നൊക്കെ എനിക്കറിയാം.
1: ആർക്കാ പറഞ്ഞു കൊടുത്തത്?
0: അതറിയത്തില്ല, ഏതെങ്കിലും സംഗീതം പഠിക്കുന്ന വിദ്യാർത്ഥികളായിരിക്കും.
1: വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, സംഗീത കച്ചേരിക്ക് പോകുന്നവർ പോലും സംശയം ചെന്ന് ചോദിക്കാറുണ്ട്.
0: വൃന്ദാവന സാരംഗി എന്ന രാഗമാണെന്ന് പറഞ്ഞിട്ട് ആ രാഗത്തിലുള്ള കീർത്തനത്തിലെ ഒരു നാല് വരി അങ്ങ് പാടിക്കൊടുത്തു. പിന്നെ മധ്യമാവതി, ദേവഗാന്ധാരം എന്നീ രാഗങ്ങളും പറഞ്ഞു കൊടുത്തു.
1: ശങ്കരപ്പണിക്കർക്ക് ഈ രാഗങ്ങളൊക്കെ എങ്ങും പോയി പഠിച്ചതല്ല. പുള്ളിക്കാരന്റെ അമ്മാവൻ അറിയപ്പെടുന്ന ഭാഗവതരായിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ അറിവായി ഇതൊക്കെ.
0: ഇത്രയും ഭംഗിയായിട്ട് രാഗങ്ങൾ വിസ്തരിക്കാൻ അറിയാവുന്ന ആൾ എന്താ ചേട്ടാ സംഗീതം പഠിക്കാതിരുന്നത്?
1: ഓ, അന്നത്തെ കാലത്ത് അതിനൊന്നും ശ്രമിച്ചില്ല. സംഗീതം പഠിച്ച് തിരിച്ചുവിടാനും ആരുമില്ലായിരുന്നു.
0: പിന്നെ ഒരു ഗുണമുണ്ട്, ഇതൊക്കെ അറിയാവുന്നുള്ള ഒരു ഭാവം പുള്ളിക്കാരനില്ല.
1: സംഗീതം മാത്രമല്ല, കഥകളിപ്പതും ഏത് കേട്ടാലും അത് ഏത് അട്ടക്കഥയിലാണെന്നും ഏത് സന്ദർഭമാണെന്നും കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അതിന്റെ രാഗവും പറയും.
0: ഇവരെ പോലുള്ളവരെ നാട്ടിലെ സാംസ്കാരിക പ്രവർത്തകരെ വിളിച്ച് ആദരിക്കാത്തത് എന്താ? അതൊന്നും ആരും ചെയ്യത്തില്ല.
2: അമ്മാവാ, കടുപ്പത്തിലൊരു ചായ താ.
0: കടുപ്പത്തിൽ ചായ തരാം, അതിന് ചോദിക്കുന്നതിന് ഇത്രയും കടുപ്പം എന്തിനാ?
2: ഒന്നുമില്ല.
1: എന്താടാ, നിന്റെ മുഖം കണ്ടാൽ അറിയാമല്ലോ ഏതാണ്ട് പ്രശ്നം ഉണ്ടല്ലോ.
0: പെണ്ണുമ്പിള്ളായിട്ട് വഴക്കിട്ടോടാ.
2: അങ്ങനെ വഴക്ക് കിടന്നാൽ 5 മിനിറ്റുള്ളിൽ ഞങ്ങൾ അങ്ങ് ഒത്തുതീർപ്പാവും.
0: എന്തുവാടാ ചെറുക്ക പ്രശ്നം, ഞങ്ങളെ കൊണ്ട് തീർക്കാവുന്നതാണ്, ഞങ്ങൾ പരിഹാരം ഉണ്ടാക്കി തരാം.
2: അമ്മാവി, കിഴക്കേക്കര ഒരു സംഘടനയുടെ 10th വാർഷികത്തിന് പ്രസംഗിക്കാൻ നമ്മുടെ സേതുമാധവൻ സാറിനെ ഒന്ന് ഏർപ്പാടാക്കാൻ എന്റെ അടുത്ത സുഹൃത്ത് രഘു വിളിച്ചു പറഞ്ഞായിരുന്നു.
1: സേതുമാധവൻ സാർ അങ്ങനെ എല്ലായിടത്തും കൂടി നടന്ന് പ്രസംഗിക്കുന്ന കക്ഷിയല്ല. പ്രസംഗിക്കുന്നതിന് കാശും മേടിക്കത്തില്ല, വണ്ടിക്കൂലി പോലും മേടിക്കത്തില്ല.
2: അതല്ല എനിക്ക് ഭംഗിയായിട്ട് അറിയാവുന്നതല്ലയോ, രഘു അടുത്ത സുഹൃത്തായതുകൊണ്ട് ഞാൻ സേതുമാധവൻ സാറിനെ കണ്ട് സംസാരിച്ച് സംഗതിയല്ല ഉറപ്പിച്ച്
1: വരാവുന്ന സാർ ഏറ്റാൽ വരും. അതും യോഗ നടപടികൾ ആരംഭിക്കുന്നതിന് 1.5 മണിക്കൂർ മുമ്പ് എത്തുകയും ചെയ്യും.
0: അതേസമയം വേറെ ചില കക്ഷിക്കാരുണ്ട്, ഒരു കാര്യവും ഇല്ലെങ്കിലും 1.5 മണിക്കൂർ താമസിച്ച് എത്തു തിരക്കൊണ്ടത് നാട്ടുകാരെ അറിയിക്കാൻ.
2: കൃത്യസമയത്തെത്തി 1 മണിക്കൂർ നേരം പ്രസംഗിക്കുകയും ചെയ്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു.
1: അതിനാണോ നീ മുഖം കരുപ്പിച്ചോണ്ട് വന്നത്?
2: അമ്മാവ, 2 ദിവസത്തിന് മുമ്പ് ഭാരവാഹികൾ കമ്മിറ്റി കൂടി കണക്ക് അവതരിപ്പിച്ചപ്പോ സേതുമാധവൻ സാറിന് പ്രസംഗിച്ച വകയിൽ കൊടുത്ത കാശ് എഴുതി വെച്ചിരിക്കുന്നു.
1: സാറ് കാശ് മേടിക്കത്തില്ലല്ലോ.
2: ഭാരവാഹികളിൽ ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞ് മേപ്പടിയാന് സംശയം, സേതുമാധവൻ സാറ് കാശ് മേടിക്കാൻ തുടങ്ങി വന്നു.
1: നീ ഒന്ന് അന്വേഷിക്കാൻ എന്താ?
2: അന്വേഷിച്ച് മേടിച്ചില്ല.
1: കണക്ക് അവതരിപ്പിച്ചതാരാ?
2: തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വന്ന് വീടും വസ്തു ഒക്കെ മേടിച്ച് താമസിച്ച ചന്ദ്രശേഖരൻ സാറിന്റെ മോൻ കിഷോർ.
1: അവനായിരുന്നോ കാശിന്റെ കാര്യം മൊത്തം കൈകാര്യം ചെയ്തത്?
2: അല്ല, പ്രസംഗത്തിനുൾപ്പെടെ അന്നത്തെ ചെലവിനുള്ള കുറെ തുക ആ കൊച്ചനെ ഏൽപ്പിച്ചായിരുന്നു. മറ്റു പ്രാസംഗികർക്കെല്ലാം കൊടുത്ത് ഒരാൾ മാത്രം മേടിച്ചില്ല. കണക്കെഴുതിയപ്പോ സേതുമാധവ സാറിനും കൊടുത്തതായിട്ട് എഴുതി വെച്ച്.
1: നിന്നെ വിളിച്ചറിയിച്ച രഘുവിന് സംശയം തോന്നാൻ കാര്യം എന്താ?
2: അത് സേതുനാഥ സാറിന് കാശിട്ട കവറ് കൊടുക്കാൻ ചെല്ലുന്നതും സാറ് കാശ് വേണ്ടാന്ന് പറയുന്നതും ഒക്കെ ഒരാള് കണ്ടായിരുന്നു. അയാളത് രഘുവിനോട് പറഞ്ഞു.
0: കഴിയുന്നതും വേഗം കമ്മിറ്റി കൂടി കിഷോറിനെ എടുത്ത് ദൂരെ കളഞ്ഞോ.
1: പൊതുപ്രവർത്തനത്തിന് ഇറങ്ങുന്നവരിൽ ചിലര് കരട് കാണും.
0: പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാൽ സ്വന്തം പോക്കറ്റ് വീർപ്പിക്കാനുള്ള മാർഗമാണെന്ന് ആ വിചാരം.
1: ഈ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന രീതിവരൊക്കെ അറിഞ്ഞോ?
2: ഒരു സൂചന ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇനി എന്ത് വേണമെന്ന് അവര് തീരുമാനിക്കട്ടെ.
0: തീരുമാനിക്കാനൊന്നുമില്ല, കമ്മിറ്റി കൂടുക, അവനെ ഡിസ്കണക്ട് അടിക്കണം. കൂരിരുട്ടിൽ ചെയ്യുന്ന കള്ളവും കാലം പിന്നെ ആ വെളിച്ചത്ത് വന്നിടും.
3: നെല്ലും പതിരും തയ്യാറാക്കി അവതരിപ്പിച്ചത് വടക്കുംതല ശ്രീകുമാർ. ശബ്ദം നൽകിയവർ വടക്കുംതല ശ്രീകുമാർ, താമരക്കുളം മണി, വിദ്യാസാഗർ.

0: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
1: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങൾ എല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
0: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.

0: മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ KG മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
1: എയർ കണ്ടീഷൻ KG റിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ KG ആരംഭിച്ചിരിക്കുന്നു. AI റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
0: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.

0: അമ്മ പുതിയ ക്ലാസ്സിൽ പോകുമോ? എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
1: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
2: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി 3 സ്മൈൽ കുട്ടിയത്തിൽ ലുലു ബാക്ക് ടു സ്കൂൾ. അപ്പോൾ റെഡി ആയിക്കോളൂ, സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.

0: നമ്മള് നിക്കോണ്ട അപ്പനായിട്ട് വരും.
1: നല്ല വെയിറ്റ് ഉണ്ട്.
0: 68 മോഡലാണ്
1: ചാരു. ഇത് അമൽ, എന്റെ ഫ്രണ്ടാണ്. ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോ ഒരു കൽക്കട്ട യാത്ര കഴിഞ്ഞു വരാ.
0: നമ്മൾ ആദ്യമായിട്ടല്ലേ
1: ചാരു. നിന്റെ അച്ഛൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു ക്യാമറ ഉണ്ടായിരുന്നില്ലേ? ഇതിന് എത്രയായി?
0: ഇതെന്റെ ഒരു ഫ്രണ്ടിന്റെ അവൻ തന്നതാ. ഇതൊക്കെ പൈസ കൊടുത്ത് നമുക്ക് മേടിക്കാൻ പറ്റുമോ? അവനെങ്ങനെ പഴയ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യണ പരിപാടി.

0: ചെയ്യൂ എന്റെ റേഡിയോ 91.2.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവമുള്ളതല്ലയോ.

0: പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട അവിടില്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന് വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

0: ആണ് ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാണ്.
1: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ചിരിയും ചിന്തയും പാട്ടുകളുമായി കേൾക്കൂ റേഡിയോ 91.2.
4: അപ്പം മോനെ ദസ്തക്കീറേ. മാസലാമ്മ.

0: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111828081.
1: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

0: പൊന്നുമാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
1: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: മോനേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് ആൻഡ് ജി മോൾ, കരുനാഗപ്പള്ളി.
3: സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹാപ്പി വിത്ത് എന്റെ റേഡിയോ 91.2.

0: ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: പാട്ടുകളുമായി ഇത് എന്റെ റേഡിയോ 91.2.

0: നിങ്ങളുടെ ദോഷങ്ങളെല്ലാം മാറും. പ്രത്യേകമായി മന്ത്രിച്ച ഒരു ചരട് തരുന്നുണ്ട് നിനക്ക്.
1: എന്റെ കുറച്ച് ആളുകൾ വരാനുണ്ട്.
0: അവര് വരട്ടെ, നിങ്ങൾ നല്ലപോലെ പ്രാർത്ഥിച്ചോ.

0: ആയിരിക്കും. ഞാൻ വരാം.
1: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
2: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങൾ എല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
1: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
3: You're listening to Enter Radio 91.2.

0: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപ്പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൽ ഡി റേഡിയോ 91.2.

0: പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: സ്റ്റേ ട്യൂൺ എന്റെ റേഡിയോ 91.2.

0: തിരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
1: എയർ കണ്ടീഷൻ കെജിവിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
0: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
2: എന്നും എപ്പോഴും എവിടെയും കൂട്ടായി 8 റേഡിയോ 91.2.

0: The beat, feel the vibe. Stay tuned in the Radio 91.2.
1: പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: ഹായ്, ഹലോ, ഗുഡ് ഈവനിംഗ് എല്ലാ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കും. എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക് സ്വാഗതം ഗായ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ വെച്ച് തരാനും നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും ഒക്കെ ചോദിച്ചറിയാനുമായിട്ട് നിങ്ങൾക്കൊപ്പം ഇന്ന് കൂടെ തന്നെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ് കേട്ടോ. അപ്പോൾ ഇതേ നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് പാട്ടുകൾക്ക് ശേഷം മടങ്ങിയെത്താം. അപ്പോഴേക്കും നിങ്ങളുടെ പ്രിയമുള്ള പാട്ടുകൾക്ക് വേണ്ടിയിട്ട് വിളിക്കൂ, മെസ്സേജ് അയക്കൂ 9544 7001 എന്ന നമ്പറിലേക്ക്.

മാഷേ, ആ പട്ടിയെ ഒന്ന് സൂക്ഷിച്ചോ, തരം കിട്ടിയാൽ ചിലപ്പോൾ അവൻ അതിനെ അങ്ങോട്ട് പൊടിപ്പിച്ചു എന്നിരിക്കും.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: യേഴ്സ് അഗെയിൻ ബാക്ക് ടു ദ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അപ്പോൾ ദേ നമുക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, ആ ഒരു മെസ്സേജിലേക്ക് പോയാലോ. ഹായ് ഐശ്വര്യ, ഞാൻ കൊല്ലത്തിൽ നിന്നും ബിനുവാണ്. ഇന്ന് എനിക്ക് അപൂർവ സഹോദരങ്ങൾ എന്ന തമിഴ് മൂവിയിലെ ഉന്നെ നനച്ച് പാട്ട് പഠിച്ചെന്ന സോങ് ഒന്ന് പ്ലേ ചെയ്ത് തരുമോ ചോദിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും നമുക്ക് ആ ഒരു പാട്ട് പ്ലേ ചെയ്യാം. അതിനോടൊപ്പം തന്നെ മറ്റൊരു കോള് കൂടിയിട്ട് ആ ഒരു കോളിലേക്ക് പോകാം. ഹലോ, ഗുഡ് ഈവനിങ്. ഇതാരാണ് സംസാരിക്കുന്നത്? ഓക്കെ ചേട്ടാ, പറഞ്ഞോളൂ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
2: നല്ല
1: വിശേഷം അല്ലേ? കേട്ടാ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്? ഭയങ്കര സന്തോഷത്തിലൊക്കെ ആണല്ലോ. മുഖചിത്രം എന്ന സിനിമയിലെ ഏത് പാട്ടാണ്? ഓക്കെ, വെച്ചേരാ കേട്ടോ. ഈ ഒരു പാട്ട് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ ചേട്ടൻ? ഉറപ്പായിട്ടും വെച്ചേരാല്ലോ. കേട്ടോ, വിളിച്ചതിൽ വളരെയധികം സന്തോഷം ചേട്ടാ. നമുക്ക് ഈ ഒരു രണ്ട് പാട്ടുകളും കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താട്ടോ.

0: പൊന്നേ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, കരുനാഗപ്പള്ളി. പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരെ പാർഡൻസ്, ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ടുവേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
2: ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമാണ്.

0: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: Again back to the radio 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് നമ്മളുടെ പ്ലസ് ടു റിസൾട്ടും വന്നിരിക്കുകയാണല്ലേ. ആദ്യം തന്നെ നല്ല മാർക്ക് വാങ്ങി വിജയം കൈവരിച്ച എല്ലാ കൂട്ടുകാർക്കും എന്റെയും എന്റെ റേഡിയോയുടെയും വക ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ വിജയമാണിത്. അപ്പോ ഈ ഒരു ദിവസം നിങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്യേണ്ട ഒരു ദിവസം തന്നെയാണ്. അതോടൊപ്പം തന്നെ പ്രതീക്ഷ മാർക്ക് കിട്ടാത്തവരോ വിജയം കൈവരിക്കാതെ പോയവരോ വിജയിച്ചവരും പരാജയപ്പെട്ടവരും ഒരുപോലെ ഓർക്കേണ്ട ഒരു കാര്യമാണ്, ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ നടത്തിയ ആ ഒരു പരിശ്രമങ്ങളൊക്കെ ഉണ്ടല്ലോ, അതാണ് ശരിക്കും നിങ്ങളെ നാളെ ഒരു വിജയത്തിലേക്ക് എത്തിക്കുന്നത്. ഈ ഒരു റിസൾട്ടിനും ഷീറ്റിനും ഒന്നും നമ്മുടെ ഒരു ഭാവിയ സ്വപ്നങ്ങളെ ഒന്നും നിർണ്ണയിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് തോറ്റുപോയടത്തിൽ നിന്നാണ് പലരും പല പല വിജയങ്ങളിലേക്കൊക്കെ എത്തിച്ചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആരും വിഷമിക്കരുത്, തളരരുത്. നമുക്ക് വീണ്ടും പുതിയ പുതിയ അവസരങ്ങൾ നമ്മളെ തേടിയെത്തും അല്ലേ. ഇത് പറഞ്ഞുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ഒരു കോൾ വരുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് നമുക്ക് പോയാലോ. ഹലോ, ഗുഡ് ഈവനിംഗ്, പറഞ്ഞോളൂ, ആരാണ് സംസാരിക്കുന്നത്? പറഞ്ഞോളൂ സുനിച്ചേട്ടാ, ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്? മണിച്ചേട്ടന്റെ ഏത് പാട്ടാണ് വേണ്ടത്? എനിക്ക് നല്ലൊരു പാട്ടാണ്. ഈ ഒരു പാട്ട് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ പ്രത്യേകിച്ചും? കേട്ടാ, അതിനോടൊപ്പം മറ്റൊരു മെസ്സേജൂടെ നോക്കാം. ഹായ് നിതിൻ, ചാത്തന്നൂരിൽ നിന്നും രാജീവാണ്. എനിക്ക് വേണ്ട പാട്ട് ജോണി വാക്കർ എന്ന പടത്തിൽ ദാസേട്ടൻ പാടിയ മിന്നും പളങ്കുകൾ എന്ന പാട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പാട്ടൊക്കെ വെച്ച് തരാം. നിതിൻ അല്ല, ഇന്ന് ഐശ്വര്യയാണ് കൂടെ തന്നെയുള്ളത് കേട്ടോ.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111828081.
2: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
5: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറന്റിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
4: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.

0: പാട്ടുകളൊക്കെ ഒരുപാട് കേട്ടുകൊണ്ട് നമ്മൾ ഈ ഒരു യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. എഗെയിൻ ബാക്ക് ടു റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാന മഞ്ചരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, അപ്പോൾ നിങ്ങളുടെ പ്രിയമുള്ള പാട്ടുകൾക്ക് വേണ്ടിയിട്ട് വേഗം വിളിക്കൂ 9544770912 എന്ന നമ്പറിലേക്ക്, 9544770912 എന്ന നമ്പറിലേക്ക് കേട്ടോ. ദേ മറ്റൊരു കോൾ കൂടി വരുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് നമുക്ക് സന്തോഷപൂർവ്വം പോകാം അല്ലേ. ഹലോ, ഗുഡ് ഈവനിംഗ്, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്? പറഞ്ഞോളൂ സജി ചേട്ടാ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
1: നല്ല വിശേഷങ്ങള്.
0: മഴക്കോളുണ്ടോ അതോ മഴ വല്ലതും ചാറുന്നുണ്ടോ?
1: ചെറിയ ലക്ഷണമുണ്ട്.
0: എന്തോ ഒന്ന് പറയാൻ വന്നായിരുന്നല്ലോ. എന്തോ ഒന്ന് പറയാൻ വന്നായിരുന്നല്ലോ ചേട്ടൻ, എന്തായിരുന്നു?
1: രാവിലെ ഞങ്ങൾക്ക് സന്തോഷം പറഞ്ഞു, രാവിലെ
0: ഇറങ്ങും
1: ഡെയിലി സമയമായിട്ട് ഞങ്ങൾ അങ്ങനെയാണ് പണി വെച്ചിരിക്കുന്നത്.
0: ഇപ്പൊ എന്തായാലും നന്നായിട്ട് ഇരിക്കുന്നു. ചായക്ക് കുടിച്ചോ?
1: ചായ കുടിച്ചു.
0: ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത് ഈ ഒരു വൈകിട്ട്?
1: മലയാളം മൂവിയാണ്, ശശി 95 ശേഷം ഇറങ്ങിയ സിനിമയാണ്. അതിനകത്ത് മധുമാസരും വഴുതെറ്റി പോയൊരു വനമുല്ല പോവാന്ന് ഞാൻ അതുമാസ രജനി ചിത്ര ചേച്ചി പാടിയ പാട്ടാണ്.
0: ഓക്കെ, വെച്ചരാട്ടോ. ഓക്കെ ചേട്ടാ, ഇനി നമുക്ക് മറ്റൊരു മെസ്സേജിലേക്ക് കൂടെ പോകാം. മെസ്സേജ് അയച്ചിട്ടുള്ളത് സുനിൽ ചേട്ടനാണ്. ചോദിച്ചിരിക്കുന്ന പാട്ട് യദുകുല ഗോപികയുടെ പാട്ടാണ് കേട്ടോ. വഴിയോര കാഴ്ചകൾ എന്ന സിനിമയിൽ നമ്മുടെ ചിത്ര ചേച്ചിയും ഉണ്ണി മേനോനും കൂടി പാടി ബ്യൂട്ടിഫുൾ ആക്കിയൊരു പാട്ടാണ്. നമ്മുടെ ലാലേട്ടനാണ് ഈ ഒരു സിനിമയുടെ നായകൻ എന്ന് പറയുന്നത്. നമുക്ക് ഉറപ്പായിട്ടും ഈ ഒരു പാട്ട് കേൾക്കാം അല്ലേ. ഈ രണ്ട് പാട്ടുകളും കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം. അപ്പോഴേക്കും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ പ്രിയമുള്ള പാട്ടുകൾക്ക് വേണ്ടിയിട്ട് വേഗം തന്നെ മെസ്സേജ് അയച്ചോളൂ, വിളിച്ചോളൂ 9544770912 എന്ന നമ്പറിലേക്ക്.

0: പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
4: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
5: Don't worry, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം up to 50% off ഓടെ ലുലു ഡെയിലി ഡ്രീംസ് മാൾ കുട്ടിയത്തിൽ. ലുലു ബാക്ക് ടു സ്കൂൾ, അപ്പൊ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
6: പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ്, ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
7: രശ്മി ഹബി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളും.

0: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: Second back to Radio 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ തന്നെയുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജി ഐശ്വര്യയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ വെച്ച് തരുന്നതും നിങ്ങളുടെ സ്വന്തം നിതിനാണ് കേട്ടോ. ദേ ഗൈസ്, അപ്പോ നമുക്ക് ഒരു കോൾ തരുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് പോകാട്ടോ.
2: വിശേഷം?
1: ഓക്കെ വിജയ് ചേട്ടാ, എന്തൊക്കെയാണ് വിശേഷം? ഹാപ്പി ആയിട്ട് ഇരിക്കുന്നോ? അപ്പൊ അതിന്റെ ആ ഒരു തിരക്കിലൊക്കെ നമ്മളെ ഇങ്ങനെ വിളിച്ചല്ലോ. നീ ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്? കേട്ടില്ല, യാത്രക്കാരെ ശ്രദ്ധിക്കുന്ന സിനിമയിലെ. ആ ഓക്കെ, വെച്ചുതരാം കേട്ടോ. ഓക്കെ വെച്ചുതരാം.
2: ഓക്കെ.
1: ഇനിയും മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. മെസ്സേജ് അയച്ചിട്ടുള്ളത് പാവമ്പിൽ നിന്നും സൽമാനാണ്. ചോദിച്ചിരിക്കുന്ന പാട്ട് ബഡ്ഡി എന്ന സിനിമയിലെ പാട്ട് വെച്ച് തരുമോ എന്നാണ് കേട്ടോ. ബഡ്ഡി എന്ന സിനിമയിലെ ഏത് പാട്ടാന്ന് പറഞ്ഞിട്ടില്ല, നല്ലൊരു പാട്ട് തന്നെ നമ്മൾ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഗൈസ്, ഈ രണ്ട് പാട്ടുകളും കേട്ടിട്ട് നമുക്ക് ദിടീന്ന് പോയി ഷഴയിൽ നിങ്ങെത്താലോ.

0: തിരിച്ചെത്താം. ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. നിങ്ങൾക്കൊപ്പം പാട്ടുകളൊക്കെ വെച്ച് തരുന്നത് ആർജി ഐശ്വര്യയാണ്. അപ്പോൾ ഗായ്സ്, നമുക്ക് മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. മെസ്സേജ് അയച്ചിട്ടുള്ളത് കറ്റാനത്തി എന്നും അഞ്ജലിയാണ് കേട്ടോ. ചോദിച്ചിരിക്കുന്ന പാട്ട് ഗജനി എന്ന മൂവിയിലെ സുട്ടും വീടി സൗടാതെ എന്ന പാട്ടൊന്ന് വെച്ച് തരുമോന്നാണ്. അനിയന് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു പാട്ട് ഉറപ്പായിട്ടും കേൾക്കാം. അതിനോടൊപ്പം തന്നെ മറ്റൊരാൾ കൂടെ ലൈനിലുണ്ട്. ആറ് കോളിലേക്ക് പോകാം അല്ലേ. ഹലോ, ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്?
1: ഹലോ, ഗാനമഞ്ജരി.
0: അതേലോ, ഗാനമഞ്ജരിയാണ്. ഇതാരാണ് സംസാരിക്കുന്നത്?
1: ഐശ്വര്യല്ലേ?
0: അതെയല്ലോ, ഐശ്വര്യാണ്.
1: ഇത് ഞാൻ, എന്റെ പേര് അനിൽകുമാർ, കരുനാഗപ്പള്ളി ഒട്ടത്തു മുക്കിന്ന് വിളിക്കുന്നു.
0: ഓക്കെ, നമ്മൾ ഒരുപാട് വട്ടം സംസാരിച്ചിട്ടുണ്ട് അല്ലേ?
1: സംസാരിച്ചിട്ടുണ്ട്.
0: അപ്പൊ ഇന്ന് ഏത് പാട്ടാണ്?
1: പാട്ട് ജോണി ബാക്കിന്റെ പൂമാരിയിൽ.
0: ഓക്കെ, വെച്ച് തരാം. ജോണി ബാക്കിലെ മറ്റൊരു പാട്ടും കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു മറ്റൊരാൾ കേട്ടോ. സാരമില്ല, ഈ ഒരു പാട്ട് നമുക്ക് പ്ലേ ചെയ്ത് തരാം കേട്ടോ. ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: എല്ലാ ശ്രോതാക്കൾക്കും, കേട്ടോണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി ഡെഡിക്കേറ്റ്.
0: ഓക്കെ കേട്ടോ, വിളിച്ചതിൽ വളരെയധികം സന്തോഷം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പാട്ടുകളും കേട്ടിട്ട് വരാം. അപ്പോഴേക്ക് നിങ്ങളുടെ പ്രിയമുള്ള പാട്ടുകൾക്ക് വേണ്ടിയിട്ട് വേഗം തന്നെ വിളിച്ചോളൂ, മെസ്സേജ് അയച്ചോളൂ. 9544 4 7 0 0 9 1 2 എന്ന നമ്പറിലേക്ക്.

0: പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് ആൻഡ് ജെ മോൾ, കരുനാഗപ്പള്ളി. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
3: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയുമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
5: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റുക, നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങളെല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടംപോലെ.
4: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
6: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
7: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
8: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

യാസ് അഗൈൻ ബാക്ക് ടു റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ് പ്രിയ ശ്രോതാക്കൾ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഗൈസ്, അപ്പോ ദേ ഒരു കോൾ കൂടി വരുന്നുണ്ട്. ആ ഒരു കോളിലേക്ക് നേരെ പോയാലോ. ആരാണ് സംസാരിക്കുന്നത്? പറഞ്ഞോളൂ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സന്തോഷമായിട്ടിരിക്കുന്നോ? ചായയൊക്കെ കുടിച്ചോ? ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്? മറന്നുപോയോ പാട്ട്?

0: ഓക്കെ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, പാട്ട് എന്തായാലും വെച്ചുതരാം. ചില്ല എന്ന സിനിമയിലെ പാട്ടാണല്ലേ.
1: ഡെഡിക്കേഷൻ ഉണ്ട്, ഡെഡിക്കേഷൻ ഉണ്ട്. എന്റെ മോക്ക് രണ്ട് കുട്ടികളുണ്ട്, മൂത്ത ആള് ഹരികൃഷ്ണനും ഒരാള് ശ്രീകുട്ടനും.
0: ഓക്കെ, അവർക്ക് രണ്ട് കുഞ്ഞുങ്ങൾക്കും വേണ്ടിട്ട് ഈ ഒരു പാട്ട് വെച്ചുതരാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. ഹായ് ഗാനം മഞ്ജരി, ഞാൻ ഷീജ. എനിക്ക് റോസാപ്പൂ ചിന്ന റോസാപ്പൂ എന്ന സോങ് ഒന്ന് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്, പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ട് നമ്മൾ ഈ ഒരു പാട്ട് വെച്ച് തരുന്നതായിരിക്കും കേട്ടോ. നമുക്ക് ഇപ്പം തന്നെ ഈ ഒരു രണ്ട് പാട്ടുകളും കേട്ടിട്ട് വീണ്ടും മടങ്ങിയതാട്ടോ.

0: വാട്ടർ ഫിൽറ്റർ വാങ്ങട്ടെ?
1: പിന്നെ തീർച്ചയായും വാങ്ങണം.
0: എവിടെ നിന്ന് വാങ്ങാനാ?
1: എന്താ സംശയം? 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ജീവന അക്വ എഞ്ചിനീയേഴ്സ് ഉണ്ടല്ലോ, അവിടെ ആകുമ്പോ നമ്മുടെ വെള്ളവും ടെസ്റ്റ് ചെയ്ത് ഫിൽട്ടർ വെക്കാം.
0: അത് ശരിയാ. വെള്ളത്തിലടങ്ങിയിരിക്കുന്ന രാസജൈവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അവിടെ അത്യാധുനിക വാട്ടർ ടെസ്റ്റിംഗ് ലബോറട്ടറിയും ഉണ്ട്.
1: മാത്രമല്ല, നല്ല പ്രാഗൽഭ്യമുള്ള ടെക്നീഷ്യന്മാരും ഉണ്ട്. ജീവന വാട്ടർ ടെസ്റ്റിംഗ് ലാബ് ആൻഡ് ജീവന അക്വ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽട്ടറുകൾ, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.
2: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
3: എയർ കണ്ടീഷൻ KG വിങ്ങിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ KG ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
2: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
4: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111-82-8081.
5: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
6: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
7: എന്താ ചൂട്! ഒരു AC വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
8: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ AC കൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ AC കൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും, 5 വർഷത്തെ ഫുൾ വാറന്റിയും, കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
9: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.

0: യെസ് ഗൈസ്, അങ്ങനെ വീണ്ടും മടങ്ങി എത്തുകയാണ്. നമുക്ക് മറ്റൊരു കോളിലേക്ക് ഇനി നേരെ അങ്ങ് പോയാലോ. ഹലോ, ഗുഡ് ഈവനിംഗ്, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്?
1: ഇടുക്കിന്ന് സഹദേവൻ.
0: ഓക്കേ ചേട്ടാ, എന്തൊക്കെയാണ്, സുഖമായിട്ടിരിക്കുന്നോ? സുഖം തന്നെ അല്ലേ. അപ്പോ ഇന്ന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്? വന്നോട്ടെ, നല്ല സൂപ്പർ സിനിമയാണ്, എല്ലാ പാട്ടുകളും നല്ലതാണ്. ഏതാണ് വെച്ച് തരേണ്ടത്? ഏത് പാട്ടാണ് വേണ്ടത്? കള്ളിപ്പൂങ്കയിലെ പാട്ട് വേണോ, കറുത്ത വെണ്ണ വേണോ, ഏത് പാട്ട് വേണോ? ഓക്കെ വെച്ചേരാ. ഓക്കെ, അതിനോടൊപ്പം തന്നെ വീണ്ടും മറ്റൊരു കോളൂടെ ഉണ്ട്. ആ ഒരു കോളൂടെ നമുക്ക് കണക്ട് ചെയ്യാം കേട്ടോ. ഹലോ, ഗുഡ് ഈവനിംഗ്, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്? ഓക്കെ പറഞ്ഞോളൂ, ഇനി ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്? തീവണ്ടി എന്ന സിനിമയിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു പാട്ട് ആർക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്? ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? ഓക്കെ കേട്ടോ, വിളിച്ചതിൽ വളരെയധികം സന്തോഷം. നല്ലൊരു പാട്ട് തന്നെയാണ്, നല്ലൊരു സോങ് സെലക്ഷൻ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവർക്ക് രണ്ടു പേർക്ക് വേണ്ടിയിട്ട്, ഇവർ രണ്ടുപേരും ചോദിച്ച ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് നമുക്ക് വീണ്ടും മടങ്ങി എത്താം. അമ്പോടിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾക്ക് വേണ്ടിയിട്ട് വേഗം തന്നെ വിളിച്ചോളൂ, മെസ്സേജ് അയച്ചോളൂ. 9544 7001212 എന്ന നമ്പറിലേക്ക് കേട്ടോ, വേഗം ആയിക്കോട്ടെ.

0: എന്നിട്ടത് ആദ്യം വലി നിർത്തി, എന്നിട്ട് മതി ഉമ്മ.
1: ഓക്കെ നിർത്തി.
0: ശരിക്കും വലി നിർത്തിയോ?
1: ഉമ്മ നിർത്തി.

0: ബലി നിർത്തിക്കോ. ഇനി മുതല് പൊന്നുമോൻ ബലി നിർത്തിക്കോന്ന്.
1: എന്ത് മുതല്?
0: ഇപ്പൊ മുതല്.
1: ഓക്കെ ശരി, സമ്മതിച്ചു.
0: ശരിക്കും എന്നാ വാക്ക് തെറ്റിച്ചു വലിച്ചാല്?
1: ഞാനെങ്ങാനും വാക്ക് തെറ്റിച്ചാ നീ എന്റെ കരണം നോക്കി ഒന്ന് പൊട്ടിച്ചോ.
0: ശരിക്കും പൊട്ടിക്കും.
1: അതെ.

0: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161615.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
0: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: കറുത്ത പെണ്ണേ, നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ.

0: നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് നല്ല പാട്ടുകളും കേട്ടുകൊണ്ട് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു വൈകുന്നേരം ഗൈസ് ദേ വീണ്ടും മറ്റൊരു കോൾ വരുന്നുണ്ട്, നമുക്ക് ആ ഒരു കോളിലേക്ക് പോകാം അല്ലേ. ഹലോ, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്?
1: ഞാൻ ദേവനുണ്ണി.
0: ആരാണ്? ദേവദാനി, അങ്ങനെയാണോ?
1: ദേവനുണ്ണി.
0: ദേവനുണ്ണി, പറഞ്ഞോളൂ, എന്തൊക്കെയാണ് വിശേഷം ദേവ? ഓ, വലിയ കാര്യമൊന്നും ഇല്ല, അങ്ങനെയാണോ? ഓക്കെ, വലിയ കാര്യമൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്? ഓക്കെ, വാഴയിലെ നല്ലൊരു പാട്ട് തന്നെ വെച്ചുതരാം കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു മെസ്സേജിലേക്കൂടെ പോകാം. ഹായ് ഐശ്വര്യ, ഞാൻ കൊല്ലം കടപ്പാക്കടയിൽ നിന്നും മാധുരിയാണ്. ഐശ്വര്യയ്ക്ക് സുഖമെന്ന് വിശ്വസിക്കുന്നു, എനിക്കും ഇവിടെ സുഖമാണ്. ഇന്ന് എനിക്കൊരു പാട്ട് വേണം. ഇന്ത്യൻ റുപ്പി എന്ന സിനിമയിലെ അന്തിമാന ചെമ്പടിയിൽ എന്ന സോങ് ഒന്ന് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉറപ്പായിട്ട് നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. ഈ രണ്ട് പാട്ട് കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം കേട്ടോ.

0: അമ്മ പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
1: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
2: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി ത്രീ സ്മാൾ കുട്ടിയത്തിൽ. ലുലു ബാക്ക് ടു സ്കൂൾ, അപ്പോ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
3: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111828081.
4: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

ഫാക്ടിന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയായിരുന്നു ഇത്രയും നേരം എന്റെ പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരുന്നത്. നിങ്ങൾക്കൊപ്പം പാട്ടുകളൊക്കെ വെച്ച് തന്ന കൂടെ തന്നെ ഉണ്ടായിരുന്നത് ആർ ജെ നിതിനും. നിങ്ങളുടെ കൂടെ തന്നെ കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ നിങ്ങളുടെ സ്വന്തം ആർ ജെ ഐശ്വര്യമായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ പുറത്ത് ദേ നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട്. ആ ഒരു മഴയ്ക്കൊപ്പം തന്നെ ഇനി അങ്ങോട്ടുള്ള പ്രോഗ്രാമുകളും നിങ്ങൾ ആസ്വദിക്കൂ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അധികാരത്തിൽ വന്ന് 12 വർഷം പൂർത്തിയായി. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് കേന്ദ്ര സഹായം അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. പ്രധാനമന്ത്രി, കേന്ദ്ര ധനമന്ത്രി എന്നിവരുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 77.97% വിജയം. ഏറ്റവും ഉയർന്ന വിജയശതമാനം ഇടുക്കി ജില്ലയിൽ. അഴിമതി തുടച്ചുനീക്കാൻ പ്രോജക്ട് സീറോ പദ്ധതിയുമായി വിജിലൻസ്. അഴിമതിയുടെ ദൃശ്യങ്ങൾ പകർത്തി നൽകുന്നവർക്ക് 5,000 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഒരുമയുടെ പുണ്യസംഗമത്തിന് സാക്ഷിയായി അറഫ. ഇന്ത്യയിൽ നിന്നും ഹജ്ജിനെത്തിയത് 1.25 ലക്ഷം തീർത്ഥാടകർ. സംസ്ഥാനത്ത് മഴ തുടരും. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും നയതന്ത്ര ശ്രമങ്ങൾക്കുമുള്ള പിന്തുണ ആവർത്തിച്ച് ക്വാഡ് രാജ്യങ്ങൾ. അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കപ്പെടണമെന്ന് ക്വാഡ് വിദേശകാര്യമന്ത്രിമാർ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. ഹോർമൂസ് കടലിടുക്കിലൂടെയും ചെങ്കടലിലൂടെയും ആഗോള വാണിജ്യ കപ്പലുകൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയണമെന്നും വിദേശകാര്യമന്ത്രിമാർ വ്യക്തമാക്കി. ഇൻഡോ പസഫിക് മേഖലയിൽ സാമ്പത്തിക അഭിവൃദ്ധി ഉറപ്പാക്കുന്നതിന് നൂതനാശയങ്ങളുടെയും പുത്തൻ സാങ്കേതിക വിദ്യകളുടെയും സാധ്യതകൾ ക്വാഡ് വിദേശകാര്യമന്ത്രിമാർ ചർച്ച ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. 2014 മെയ് 26-നാണ് ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും പ്രധാനമന്ത്രിക്ക് ആശംസകൾ അറിയിച്ചു. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് കേന്ദ്രത്തിന്റെ സഹായം അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷം കേരള ഹൌസിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തിന്റെ വിവിധ പ്രശ്നങ്ങളെക്കുറിച്ചും മുൻഗണനകളെക്കുറിച്ചും പ്രധാനമന്ത്രിയോടും ധനമന്ത്രിയോടും സംസാരിച്ചതായും ശ്രീ VD സതീശൻ പറഞ്ഞു. PM-SRI പദ്ധതി സംബന്ധിച്ച് കൂടുതൽ പരിശോധിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
1: കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ കാര്യത്തിലുള്ള ചില പ്രശ്നങ്ങൾ അത് പ്രധാനമന്ത്രിയെയും ധനകാര്യമന്ത്രിയെയും അറിയിച്ചിട്ടുണ്ട്. അനുകൂലമായ നിലപാടുകൾ ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. നാഷണൽ ഹൈവേയിൽ 25% തുക ലാൻഡ് അക്വിസിഷന് വേണ്ടി 5,580 കോടി രൂപ കേരളമാണ് നൽകിയത്. അത് NHAI ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. പക്ഷെ കടമെടുപ്പിന്റെ പരിധിയിൽ നിന്നും ആ തുക ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. വൈറ്റ് പേപ്പർ ഇറക്കിയതിന് ശേഷം അതിന്റെ വിശദാംശങ്ങൾ കൂടി ഗവൺമെന്റിനെ ധരിപ്പിക്കും. അപ്പോൾ പരമാവധി സംസ്ഥാനത്തിന് അവകാശപ്പെട്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കും.
0: സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 77.97% വിജയം. 86.89% വിജയം നേടി പെൺകുട്ടികൾ ബഹുദൂരം മുന്നിലാണ്. പരീക്ഷയിൽ മുഴുവൻ മാർക്ക് ലഭിച്ച 60 വിദ്യാർത്ഥികളിൽ 50 പേരും പെൺകുട്ടികളാണ്. 30,561 പേർ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി. 84.64% ഇടുക്കി ജില്ല ഏറ്റവും ഉയർന്ന വിജയശതമാനം രേഖപ്പെടുത്തി. 76 സ്കൂളുകൾ 100% വിജയം കൈവരിച്ചു. സേ പരീക്ഷ അടുത്ത മാസം 29 മുതൽ ജൂലൈ 3 വരെ നടക്കുമെന്ന് പരീക്ഷാഫലം പ്രഖ്യാപിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി N. ശംസുദ്ദീൻ പറഞ്ഞു. സ്പെഷ്യൽ സ്കൂളിൽ 85.67% വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 72.49% വിജയം. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എല്ലാ ആശുപത്രികളിലും തുടക്കം ജനകീയ ശുചീകരണ ക്യാമ്പയിൻ ആരംഭിക്കുമെന്ന് സംസ്ഥാന ആരോഗ്യവകുപ്പ്. മന്ത്രി K. മുരളീധരന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി ശനിയാഴ്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിർവഹിക്കും. അഴിമതി തുടച്ചുനീക്കാൻ പ്രോജക്ട് സീറോ പദ്ധതി നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പദ്ധതിയുടെ കീഴിൽ അഴിമതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ജനങ്ങൾക്ക് വിജിലൻസിനെ നേരിട്ടറിയിക്കാം. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അഴിമതിയുടെ ദൃശ്യങ്ങൾ പകർത്തി നൽകുന്നവർക്ക് 5,000 രൂപയുടെ സമ്മാനവും മന്ത്രി പ്രഖ്യാപിച്ചു. സൈബർ കുറ്റകൃത്യങ്ങളും പദ്ധതിയുടെ പരിധിയിൽ വരുമെന്ന് മന്ത്രി വ്യക്തമാക്കി.
2: ഒരു പുതിയ പ്രോജക്ട് ഞങ്ങൾ ആരംഭിക്കുകയാണ്. കേരളത്തിലെ അഴിമതി നിരോധനം പൂർണ്ണമായും നടപ്പാക്കാൻ വേണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രോജക്റ്റാണ് പ്രോജക്ട് സീറോ. കേരളത്തെ പരിപൂർണമായും അഴിമതി വിമുക്തമാക്കുക, അഴിമതി കുറച്ചുകൊണ്ട് വരിക എന്നുള്ളതല്ല, ഘട്ടംഘട്ടമായ പ്രവർത്തനങ്ങളിലൂടെ പൂർണ്ണമായും അഴിമതിയില്ലാത്ത ഒരു സംസ്ഥാനമായി കേരളത്തെ മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് പ്രോജക്ട് സീറോ എന്ന പദ്ധതി നടപ്പാക്കുന്നത്.
0: സംസ്ഥാനത്തെ പാലങ്ങളുടെയും ജംഗ്ഷനുകളുടെയും സൌന്ദര്യവൽക്കരണത്തിനായി പുതിയ സ്പോൺസർഷിപ്പ് പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി കെ ബഷീർ. സ്പോൺസർ ചെയ്യുന്നവർക്ക് പരസ്യം നൽകുന്നതിനുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി മാർഗരേഖ തയ്യാറാക്കുമെന്നും മന്ത്രി പറഞ്ഞു. പൊതുമരാമത്ത് ഉന്നത ഉദ്യോഗസ്ഥർ, ചീഫ് എഞ്ചിനീയർമാർ, സ്ഥാപന മേധാവിമാർ എന്നിവരുമായി ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ ഏഴിമല നാവിക അക്കാദമിയിൽ വ്യാഴാഴ്ച സ്പ്രിംഗ് ടേം പാസിംഗ് ഔട്ട് പരേഡ് നടക്കും. ചടങ്ങിൽ ദക്ഷിണ നാവിക കമാൻഡ് ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന മുഖ്യാതിഥിയാകും. സീഷെൽസ്, ടാൻസാനിയ, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരും പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുക്കും. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് ഹജ്ജ് കർമ്മത്തിൽ പങ്കെടുത്തു. ഹജ്ജിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമത്തിനായി തീർത്ഥാടകർ ഒത്തുകൂടി. ഇന്ത്യയിൽ നിന്നും ഏകദേശം 1.25 ലക്ഷം പേരാണ് ഇത്തവണ ഹജ്ജ് തീർത്ഥാടനം നടത്തുന്നത്. ഹജ്ജ് കർമ്മങ്ങൾ ശനിയാഴ്ച വരെ നീളും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 62-ാമത് ചരമവാർഷിക ദിനം നാളെ. നിയമസഭാ സമുച്ചയത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിന്റെ പ്രതിമയിൽ നാളെ രാവിലെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുഷ്പാർച്ചന നടത്തും. സംസ്ഥാനത്ത് കാലവർഷം ഉടൻ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സാധാരണയായി June 1 കാലവർഷം ഇത്തവണ May 26 ആരംഭിക്കുമെന്നാണ് നേരത്തെ പ്രവചിച്ചിരുന്നത്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ വരും ദിവസങ്ങളിലും മഴ തുടരും. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഉന്നതതല യോഗം നാളെ ഓൺലൈനായി ചേരും. യോഗത്തിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കളക്ടർമാരും പങ്കെടുക്കും. വെള്ളപ്പൊക്ക പുനരധിവാസം, മഴക്കാല രോഗപ്രതിരോധം, ശുചീകരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. കൊല്ലത്ത് ആഴക്കടൽ എണ്ണ പര്യവേഷണം പുരോഗമിക്കുന്നു. പര്യവേഷണത്തിനായി കിണർ കുഴിക്കുന്ന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
4: കൊല്ലത്തിനും കരുനാഗപ്പള്ളിക്കും ഇടയിൽ ഉൾക്കടലിലാണ് എണ്ണ പര്യവേഷണം. പര്യവേഷണത്തിനുള്ള കിണർ അഥവാ എക്സ്പ്ലോറേറ്ററി വെല്ലിന്റെ ഡ്രില്ലിംഗ് ആണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. 3.5 കിലോമീറ്റർ ആഴത്തിൽ ഡ്രില്ലിംഗ് പൂർത്തിയായി. 6 കിലോമീറ്റർ താഴ്ചയാണ് ലക്ഷ്യം. പാറയായതിനാൽ ഡ്രില്ലിംഗ് സാവധാനമാണ് പുരോഗമിക്കുന്നത്. 3800 മീറ്റർ താഴ്ചയിൽ നിന്നുള്ള സാമ്പിൾ പരിശോധനയിൽ എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും സ്വഭാവവും അളവും സംബന്ധിച്ച സൂചനകൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഓയിൽ ഇന്ത്യയുടെ നേതൃത്വത്തിലാണ് പര്യവേഷണം. കൊച്ചി തുറമുഖത്ത് നിന്നാണ് പര്യവേഷണത്തിനായി ജീവനക്കാരെയും സഹായ സാമഗ്രികളും എത്തിക്കുന്നത്.
0: IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് ധരംശാലയിൽ തുടക്കമാകും. 1-ാം ക്വാളിഫയറിൽ നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. രാത്രി 7:30 മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അധികാരത്തിൽ വന്ന് 12 വർഷം പൂർത്തിയായി. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് കേന്ദ്ര സഹായം അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. പ്രധാനമന്ത്രി, കേന്ദ്ര ധനമന്ത്രി എന്നിവരുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 77.97% വിജയം. ഏറ്റവും ഉയർന്ന വിജയശതമാനം ഇടുക്കി ജില്ലയിൽ. അഴിമതി തുടച്ചു നീക്കാൻ പ്രോജക്ട് സീറോ പദ്ധതിയുമായി വിജിലൻസ്. അഴിമതിയുടെ ദൃശ്യങ്ങൾ പകർത്തി നൽകുന്നവർക്ക് 5,000 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഒരുമയുടെ പുണ്യസംഗമത്തിന് സാക്ഷിയായി അറഫ. ഇന്ത്യയിൽ നിന്നും ഹജ്ജിനെത്തിയത് 1.25 ലക്ഷം തീർത്ഥാടകർ. സംസ്ഥാനത്ത് മഴ തുടരും. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
5: ശബ്ദം. ഇത് എന്റെ റേഡിയോ 91.2.

0: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നു.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: വിശുദ്ധയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയുമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
4: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങളെല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
3: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി ഡ്രീംസ് മോൾ, കൊട്ടിയം.
5: പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
6: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
7: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
8: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111 82 8081.

0: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നിൽക്കാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
3: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
4: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
5: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി ഡ്രീംസ് മാൾ കുട്ടിയത്തിൽ. ലുലു ബാക്ക് ടു സ്കൂൾ, അപ്പോ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
6: പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
0: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നിൽക്കാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.

0: പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്.

0: ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

പക്ഷെ ഓർമ്മകളിലേക്ക് നമ്മൾ തിരിച്ചു പോകേണ്ടതില്ല. പിന്നെ ഞങ്ങളുടെ നൊസ്റ്റാൾജിയയിൽ നിങ്ങളെ തളച്ചിടാനും പാടില്ലല്ലോ. ഇത്തവണ 93 ആവർത്തിക്കുമെന്നല്ല. അന്ന് മുമ്പിൽ കണ്ടിരുന്ന ഒരു കോട്ട പൊളിക്കുകയാണെങ്കിൽ ഇന്ന് ഇതുവരെ അറിയാത്ത, ഇതുവരെ കണ്ടെത്താത്ത എന്തോ ഒന്ന് കണ്ടെത്തലായിരിക്കും നിങ്ങളുടെ വിജയമെന്ന് തോന്നുന്നു. എന്തായാലും കിരീടം നമുക്ക് തന്നെയായിരിക്കും.

0: പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ്, ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് ആൻഡ് ജെ മോൾ, കരുനാഗപ്പള്ളി.
3: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ ഏക റേഡിയോ 91.2.

0: ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യരോട് വിട്ടേക്കടാ, ക്ഷമിക്കടാ, പോകട്ടെ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ വിടാൻ തോന്നില്ല. നിങ്ങൾക്കും എനിക്കും ഒന്നും തോന്നിയെന്ന് വരില്ല. ചില നിമിഷങ്ങളിൽ നാം വല്ലാതെ അങ്ങ് സംസാരിച്ചു പോകും. ഒടുവിൽ കുറച്ച് കഴിയുമ്പോൾ വല്ലാത്ത കുറ്റബോധവും ദുഃഖവും മാപ്പ് പറച്ചിലും അങ്ങനെയൊക്കെ തോന്നിപ്പോകും. സത്യം പറഞ്ഞാൽ ഒരു നിമിഷത്തെ നിശബ്ദത അല്ലെങ്കിൽ ക്ഷമ ഒരു നിമിഷമുണ്ടാകുന്ന ദേഷ്യത്തോട് കാണിച്ചാൽ നൂറുകണക്കിന് മിനിറ്റുകൾ നമ്മുടെ ഹൃദയത്തെ വേട്ടയാടാവുന്ന കുറ്റബോധത്തിൽ നിന്ന് നമുക്ക് നമ്മളെ സംരക്ഷിക്കാനാവും. നിസ്സാര കാര്യങ്ങൾക്കല്ലേ നാം കയർക്കുന്നത്, പിണങ്ങുന്നത്, ദേഷ്യപ്പെടുന്നത്? ചിലപ്പോൾ വളരെ കഠിനമായ രീതിയിൽ ബന്ധങ്ങൾ പോലും ആ കാരണത്താൽ നമ്മൾ മുറിച്ചു മാറ്റിക്കളയും. വളരെ കുറഞ്ഞ നാളുകൾക്ക് ശേഷം അങ്ങനെ പിണങ്ങിയിരുന്ന ആൾ മരണപ്പെടുകയും ചെയ്യും. എത്രയോ കുടുംബനാഥന്മാർ ഒരു കാലത്ത് നിസ്സാര കാര്യങ്ങൾക്ക് പിണങ്ങിയിരുന്നു. ഇന്നവരാരെങ്കിലും ആ പിണക്കവുമായി ആ ചാരികസേരയിലുണ്ടോ? ഉണ്ടാവില്ല. അവർ വളരെ സന്തോഷത്തോടെ അടുത്തടുത്ത് പള്ളിക്കാട്ടിലുണ്ട്, നിസ്സഹായതയോടെ. വെറും പേരുകളായി, വെറും മീസാൻ കല്ലുകളിൽ കൊത്തിവെച്ചിരിക്കുന്ന പേരുകളായി അവിടെയുണ്ട്. അല്ലെങ്കിൽ ഒരേ ചാരമായി ഒരേ നദിയിലോ കടലിലോ ഒഴുകി നടക്കുന്നുണ്ടാവും. എന്തിനാണ് ഈ പിണക്കം? ഒരു നിമിഷം ദേഷ്യങ്ങൾ മാറ്റിവെച്ച് ഒരു കാര്യവുമില്ലാതെ അന്യരെ ദുഷിക്കുന്നത് നിർത്തി, നമുക്കറിയാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് പിന്മാറി സന്തോഷത്തോടെ ഈ ഭൂമിയിൽ ജീവിച്ചാൽ അവസാനം കിടക്കുമ്പോൾ നമുക്ക് കുറ്റബോധമുണ്ടാകില്ല. ഞാൻ പരിമിതമായാണെങ്കിലും ചെയ്യാനാകുന്നതെല്ലാം ചെയ്തു എന്ന ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാകും. നേരുന്നു ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്.
2: നിങ്ങളുടെ കാതോരത്ത് എന്നെന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.
3: ദൈവമേ, കുട്ടിയാണ്.

0: സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും ഒരു സാധനവും
2: ഇല്ല. ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
3: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
4: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയുമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
5: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങൾ എല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
4: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
6: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ ഡി റേഡിയോ 91.2.

0: പണിക്കാർക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
2: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറണ്ടിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
1: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
3: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ 1st നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
4: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
3: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മാൾ, കരുനാഗപ്പള്ളി.

0: നിങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

ഹായ് ഹലോ, എല്ലാ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 ഇസേ തിണ്ടറിലേക്ക് സ്വാഗതം. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ് കേട്ടോ. കഥയുടെ അവസാനം അയാൾ ഇങ്ങനെ എഴുതി: മറക്കാനോ വെറുക്കാനോ സ്നേഹിക്കാനോ കഴിയാതെ ഓർമ്മിക്കാൻ മാത്രം വിധിക്കപ്പെട്ട ഒരാളായി ആ വ്യക്തി അങ്ങനെ നിലനിൽക്കട്ടെ എന്നും പ്രാർത്ഥനകളിലുണ്ടാകും. എത്ര സത്യമാണല്ലേ. ചില മനുഷ്യർ അങ്ങനെയാണ്, നമ്മളുടെ ജീവിതത്തിന്റെ പകുതി വഴിയിൽ വെച്ച് അവർ നമ്മളെ ഇട്ടേച്ച് പോയിട്ടുണ്ടാകും. ഒരുപക്ഷെ സാഹചര്യങ്ങൾ കൊണ്ടോ വിധി കൊണ്ടോ ഒക്കെ ആകാം. നമുക്കറിയാം ഇനി ഒരിക്കലും അവരെ തിരികെ വിളിക്കുവാനോ പഴയതുപോലെ നെഞ്ചോട് ചേർത്ത് സ്നേഹിക്കുവാനോ ഒന്നും കഴിയുകയില്ലെന്ന്. പക്ഷേ വിചാരിച്ചാൽ അവരെ അങ്ങനെ മറന്നു കളയാൻ പറ്റുമോ? അതിനും കഴിയുകയില്ല. കാരണം നമ്മൾ ജീവിച്ചതിൽ വെച്ച് ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ സമ്മാനിച്ചത് അവരായിരിക്കും. പിന്നെ എങ്ങനെ അവരെ വെറുക്കുക? വെറുക്കാനൊരൊറ്റ കാരണം പോലും അവർ ബാക്കി വെച്ചിട്ടുമുണ്ടാകില്ല. ഒടുവിൽ സ്വന്തമാക്കാൻ കഴിയുകയില്ലെന്ന് ഉറപ്പാകുമ്പോൾ നമ്മൾ അവരെ നമ്മളുടെ ഉള്ളിൻ്റെ ഏറ്റവും സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറ്റും. ഓർമ്മകൾ എന്ന് പേരിട്ട ഒരിടത്തേക്ക്. അകലെ എവിടെയോ ഇരുന്ന് അവർ സന്തോഷമായിരിക്കട്ടെ എന്ന് മാത്രം നമ്മൾ പ്രാർത്ഥിക്കും. നിങ്ങളുടെ ജീവിതത്തിലുമുണ്ടോ ഇങ്ങനെ വെറുക്കാനും മറക്കാനും കഴിയാതെ പ്രാർത്ഥനകളിൽ മാത്രം ഒതുക്കി നിർത്തിയ ആ ഒരാൾ? ഉണ്ടെങ്കിൽ ആ ഒരു ഓർമ്മയിലേക്ക് നമുക്കൊരു മനോഹരമായ പാട്ട് കേട്ടാലോ?

ബാക്ക് ടു റേഡിയോ 91.2 ഇസേ തെണ്ടറിലാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ് കേട്ടോ. കുറച്ചു മുന്നേ ഇൻസ്റ്റാഗ്രാമിൽ വന്നൊരു വോയിസ് നോട്ടാണ് കേട്ടോ. ഒരു പെൺകുട്ടിയാണ് ആ ഒരു വോയിസ് നോട്ട് അയച്ചിട്ടുണ്ടായിരുന്നത്. വളരെയധികം ശബ്ദമിടറിക്കൊണ്ട് അവൾ പറഞ്ഞത് ഇങ്ങനെയാണ്: ചിലപ്പോഴൊക്കെ എൻ്റെ ഫോണിലെ ചാറ്റ് ബോക്സ് തുറന്ന് ഞാൻ അയാളുടെ പേര് തിരയും, ടൈപ്പ് ബാറിൽ എന്തൊക്കെയോ എഴുതി കൂട്ടും, പക്ഷെ ഒരിക്കലും അത് സെൻഡ് ചെയ്യാറില്ല, ഡിലീറ്റ് ചെയ്ത് കളയും. എനിക്ക് അയാളെ ശല്യപ്പെടുത്തണമെന്നില്ല, പക്ഷെ ജീവന്റെ പകുതിയായിരുന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം വെറും അപരിചിതനെ പോലെ കടന്നു പോകുന്നത് കാണുമ്പോൾ ഉള്ളിലുണ്ടാകുന്ന ആ ഒരു ശൂന്യതയുണ്ടല്ലോ, അത് സഹിക്കാൻ പറ്റാറില്ല. ഇനി ഒരിക്കലും എനിക്ക് അയാളുടെ അടുത്തേക്ക് തിരിച്ചു പോകാൻ കഴിയുകയില്ല. പക്ഷേ എന്റെ പ്രാർത്ഥനകളിൽ എന്നും അയാൾ മാത്രമായിരിക്കും. വളരെ സത്യമുള്ള ഒരു കാര്യമല്ലേ? പലരും പലപ്പോഴും പറയാറുണ്ട്, ഒരു ബ്രേക്കപ്പിന് ശേഷം മെസ്സേജ് അയക്കാത്തത് അല്ലെങ്കിൽ തിരികെ വിളിക്കാത്തത് അഹങ്കാരം കൊണ്ടാണ്, അതല്ലെങ്കിൽ അവരോടുള്ള ആ ഒരു സ്നേഹം തീർന്നു പോയത് കൊണ്ടാണെന്ന്. പക്ഷേ സത്യം അതാണോ? ചിലപ്പോഴൊക്കെ നമ്മൾ ജീവനതെല്ലാം സ്നേഹിച്ച ഒരാളുടെ ചാറ്റ് ബോക്സ് തുറന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്യാറുണ്ട്. ഉള്ളിലെ സങ്കടങ്ങളും അവരോടുള്ള പ്രണയവും എത്രത്തോളം അവരെ മിസ് ചെയ്യുന്നുണ്ടെന്നുമൊക്കെ ഇങ്ങനെ എഴുതി കൂട്ടും. പക്ഷെ വിരൽ ആ ഒരു സെൻഡ് ബട്ടണിലേക്ക് പോകില്ല, പകരം മുഴുവൻ ഇങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയും. അറിയാമോ അതെന്തുകൊണ്ടാണെന്ന്? സ്നേഹം കുറഞ്ഞിട്ടൊന്നുമല്ല, മറിച്ച് നമ്മളുടെ ഒരു മെസ്സേജ് ചെന്ന് അവരുടെ ഇന്നത്തെ ഒരു സമാധാനം കെടുത്തരുത് എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ്. ഒരു പക്ഷേ അവരുടെ പുതിയ ജീവിതത്തിലേക്ക് അവർ സന്തോഷമായിരിക്കാം. ആ ഒരു സന്തോഷത്തിന് മുന്നിൽ നമ്മളൊരു ശല്യമാകരുതെന്ന് കരുതി ഉള്ളിലെ പ്രണയം മുഴുവൻ നെഞ്ചിൽ അമർത്തി പിടിച്ച് മാറി നിൽക്കുന്നതാണ് ഈ ഒരു ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം. അകലെയാണെങ്കിലും അവർ ജീവനെ പോലെ സന്തോഷമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ആ ഒരു വലിയ മനസ്സുകൾക്ക് മുമ്പിൽ ദാ ഇനി നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് പാട്ടുകൾക്ക് ശേഷം മടങ്ങിയെത്താം അല്ലേ.

91.2 ഇസി തിണ്ടറിലാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യമാണ് കേട്ടോ. നമ്മുടെയൊക്കെ ഇടയിൽ ഈ ഒരൊറ്റ റേഡിയോ തരംഗങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന കേൾവിക്കാരിൽ എത്ര പേരുണ്ടാകും ഈ ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്നവർ? പുറമേ നോക്കുമ്പോൾ നമ്മളൊക്കെ നല്ല സന്തോഷത്തോടെ ചിരിച്ചു നടക്കുന്ന മനുഷ്യരായിട്ടേ ലോകം കാണാറുള്ളൂ അല്ലേ. രാവിലെ എഴുന്നേൽക്കുന്നു, ജോലിക്ക് പോകുന്നു, സുഹൃത്തുക്കളോട് സംസാരിക്കുന്നു, തമാശ പറയുന്നു, അതൊക്കെ ശരിയാണ്. പക്ഷേ രാത്രികളിൽ എല്ലാവരും ഉറക്കത്തിലേക്ക് വീഴുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന ചില നിമിഷങ്ങളിൽ, നമ്മളുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ശൂന്യത വന്ന് മൂടാറില്ലേ? അപ്പോഴാണ് നമ്മൾ ആ ഒരു പഴയ ചാറ്റ് ബോക്സുകളിലേക്ക് ഒന്ന് പോയി നോക്കുക. ഫോൺ എന്ന കയ്യിലെടുത്ത് അവരുടെ പ്രൊഫൈൽ പിക്ചറിലൊക്കെ ഒന്ന് നോക്കി ടൈപ്പ് ബാറിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എഴുതി കൂട്ടും. എനിക്ക് നിന്നെ കാണണം, എന്താ നമ്മളിങ്ങനെ ആയിപ്പോയത്, എനിക്ക് പഴയതുപോലെ നിന്റെ കൂടെ ജീവിക്കണം എന്നൊക്കെ വിരലുകൾ വേഗത്തിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്യും. ഉള്ളിലൊരു കടലിരമ്പുന്നുണ്ടാകും ആ ഒരു നിമിഷം അല്ലേ. പക്ഷെ അതൊക്കെ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് തന്നെ ഇല്ലാതാകും. ഒരുമിച്ച് ജീവിക്കാൻ കഴിയുകയില്ലെന്ന് വിധി ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി ഒരിക്കലും ആ ഒരു കൈകൾ കോർത്തു പിടിക്കാൻ കഴിയില്ലെന്നും അറിയാം. എങ്കിൽ കൂടി അവരോടുള്ള പ്രണയം കുറയുന്നില്ല. പലരും ചോദിക്കാറുണ്ട്, നിനക്ക് അവളെ അല്ലെങ്കിൽ അയാളെ അങ്ങ് മറന്നുകൂടിയെന്ന്. എങ്ങനെയാ ശരിക്കും സ്നേഹിച്ചവർക്ക് മറക്കാനാവുക? ഒരു കാലത്ത് ശ്വാസം പോലെ കൂടെ ഉണ്ടായിരുന്ന ഒരാളെ ഒരു ദിവസം കൊണ്ട് എങ്ങനെയാ മറന്നു കളയുക? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അവരെ വെറുക്കില്ല, മറക്കാനും ശ്രമിക്കില്ല. നമ്മുടെ ഉള്ളിലെ ഏറ്റവും സുരക്ഷിതമായ ഒരിടത്ത്, ആർക്കും കാണാൻ കഴിയാത്തൊരു കോണിൽ, ഒരു മനോഹരമായ ഓർമ്മയായി അവരെ നമ്മൾ അങ്ങ് കാത്തു സൂക്ഷിക്കും. അവർ അറിയാതെ അവരുടെ നിഴലായി, അവർക്ക് വേണ്ടി മാത്രം എന്നും പ്രാർത്ഥിക്കുന്ന ഒരാളായി നമ്മൾ ജീവിക്കും. ഇങ്ങനെ പ്രണയം ഉള്ളിൽ അമർത്തിപ്പിടിച്ച് മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി മാറി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് നമുക്കിടയില്. സ്വന്തമാക്കാൻ കഴിയുകയില്ലെങ്കിലും സ്നേഹിച്ചാൽ സുഖമായിരിക്കാൻ വേണ്ടി സ്വന്തം പ്രണയം ത്യാഗം ചെയ്തവർ,

യേഴ്സ് അഗെയിൻ ബാക്ക് ടു റേഡിയോ 91.2 ഇസേ തെണ്ടറിലാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. നിന്നെ എനിക്ക് സ്വന്തമാക്കാൻ കഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞ ആ ഒരു ആദ്യ നിമിഷമുണ്ടല്ലോ, അന്ന് ഞാൻ എന്നെ തന്നെ ഒരുപാട് ശപിച്ചിട്ടുണ്ട്, എന്റെ വിധിയെ പഴിച്ചിട്ടുണ്ട്. പക്ഷേ വിധി എത്രയൊക്കെ ക്രൂരമായിരുന്നെങ്കിലും എനിക്ക് നിന്നോട് ഒരിക്കലും പിണങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം നീ എന്റെ ജീവിതത്തിലേക്ക് വന്ന് എനിക്ക് തന്ന സന്തോഷവും ഓർമ്മകളും അത്രമാത്രം വലുതായിരുന്നു. ഈ ഒരു ആയുസ് മുഴുവൻ ജീവിച്ചു തീർക്കാൻ ആ ഒരു ഓർമ്മകൾ മാത്രം മതി എനിക്ക്. അതുകൊണ്ട് തന്നെയാണ് എന്റെ ഉള്ളിലെ പ്രണയം ഞാൻ ഇനി ഒരിക്കലും നിന്നോട് പറയാത്തത്. നീ അറിയാതെ നിന്റെ ഒരു നിഴലായി, നിനക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്ന ഒരാളായി ഞാൻ ഇന്ന് നിന്റെ കൂടെ തന്നെ ഉണ്ടാകും, വളരെ നിശബ്ദമായി. സത്യത്തിൽ ചില പ്രണയങ്ങൾ അങ്ങനെയാണല്ലേ. ഒരുമിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒന്നാകാൻ കഴിയില്ലെന്ന് വിധി ഉറപ്പിച്ചു പറഞ്ഞിട്ടും ആത്മാർത്ഥത ഒട്ടും കുറയാതെ ആ ഒരു പഴയ സ്നേഹത്തോടെ അങ്ങനെ ഉള്ളിൽ കിടക്കും. കാലം എത്ര കഴിഞ്ഞാലും അതിനൊരു മാറ്റവും വരികയില്ലതാനും. നിങ്ങളുടെ ജീവിതത്തിലുമുണ്ടോ ഇതുപോലെ ആരോടും പറയാതെ ഉള്ളിൻ്റെ ഉള്ളിൽ നിശബ്ദമായി നിങ്ങൾ കൊണ്ട് നടക്കുന്ന ആ ഒരു വലിയ പ്രണയം? ആ ഒരു മനോഹരമായ ഓർമ്മയിലാകട്ടെ ഇന്നത്തെ നമ്മുടെ ഒരു രാത്രി. ഇത്രയും നേരം പ്രണയാതുരമായ നിമിഷങ്ങൾ പങ്കുവെച്ച് കൂടെ തന്നെ ഉണ്ടായിരുന്നത് ആർ ജെ ഐശ്വര്യ ആയിരുന്നു കേട്ടോ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476264396. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.